0: അല്പം.
1: ഒരു ലൈറ്റ് ഹൗസിന്റെ മുകളിലുള്ള ചെറിയ ഗ്ലാസ് കഷ്ണം സങ്കടത്തോടെ അതിനുള്ളിലെ വലിയ വിളക്കിനോട് പറഞ്ഞു, എനിക്ക് സ്വയം വെളിച്ചം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ വെറുതെ നിൽക്കുന്നത്? വിളക്കപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, ശരിയാണ്, നിനക്ക് സ്വയം പ്രകാശിക്കാൻ കഴിയില്ല, പക്ഷേ നീ തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് എന്റെ വെളിച്ചത്തിന് പുറത്തേക്ക് കടന്ന് കപ്പലുകൾക്ക് വഴി കാണിക്കാൻ സാധിക്കുന്നത്. നീ മങ്ങിയാൽ ഈ വെളിച്ചം ഇവിടെ തന്നെ അടഞ്ഞു പോകും. നാം എപ്പോഴും സ്വയം വലിയ കാര്യങ്ങൾ സൃഷ്ടിക്കുന്ന ആളാകണമെന്നില്ല, എന്നാൽ മറ്റുള്ളവരുടെ നല്ല കഴിവുകളെയും വെളിച്ചത്തെയും ലോകത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു മാധ്യമമാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 24, കൊല്ലവർഷം 1201, കർക്കിടകം 8, വെള്ളിയാഴ്ച.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ FM 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.
3: മോർണിംഗ് മോജോ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി.

0: மார்னிங் போஜோ.
1: ஹாய் ஹலோ நமஸ்காரம், வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ ஆன் ஆஸ்ட்ரேயா எஃப்எம் 90 நாடினொப்பம் நாட்டார் கப்பம். மார்னிங் மோஜோயுமாயிட்ட தான் எத்திச்சேர்ந்திருக்கிறது வேற ஆருமல்ல ஆர்ஜே அனுஷியான கேட்டோ. அப்போ எந்தாலும் ஐஸ்வர்யாய்ட்டு நம்ம ஆ ஒரு திவசம் அங்கு ஸ்டார்ட் செய்யுகையான. அப்போ தான் மார்னிங் மோஜோ என்ன ஒரு ப்ரோக்ராம் அங்கு ஸ்டார்ட் செய்திருக்கையான கேட்டோ. இன்னத்தை டேட் ஒன்று நோக்காங்க, ஜூலை மாசம் ஸ்டார்ட் செய்திட்டு நம்மளதா 24-ஆமத்தை திவசத்தில் இங்கே எத்தி நிற்கான. 24 திவசங்கள் பின்னிட்டு கழிஞ்சிருக்க ാണല്ലേ, എത്ര പെട്ടെന്ന് ആ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നത്. എന്തായാലും ഫോർത്ത് വീക്കിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഒരു വീക്ക് കൂടെ കഴിയുകയാണെങ്കിൽ പുതിയൊരു മാസത്തിലേക്കുള്ള കടന്നുവെപ്പാണ് എന്ന് വേണമെങ്കിലും പറയാം. പുതിയ മാസം എന്ന് പറയുമ്പോൾ ഓഗസ്റ്റാണ്, ഓഗസ്റ്റിൽ പിന്നെ സെലിബ്രേഷൻസ് മോഡാണ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ എന്തായാലും എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു അട്ടിപൊളി ഫ്രൈഡേയുടെ വിഷസ് അറിയിച്ചു കൊണ്ട് തന്നെ ഇത് ഐശ്വര്യമായിട്ട് നമ്മുടെ മോർണിംഗ് വോജ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ട് 10 മണി വരെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിയാം. സോ കീപ് listening to Ashray from 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് പൂജോ.
2: ഇപ്പോൾ ഈ പൂങ്കാറ്റ് എന്ന് തുടങ്ങുന്ന പാട്ടിങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു വരിയിൽ ഇങ്ങനെ മുക്കൂറ്റിച്ചാന്തിനെ പറ്റി പറയുന്നുണ്ട്. ആക്ച്വലി നമ്മളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കേട്ടു പോകുന്ന ഒരു വരിയാണെങ്കിലും ആക്ച്വലി അതിന് പിന്നിലെ ഒരു ശാസ്ത്രമുണ്ട് കേട്ടോ. അതായത് മുക്കൂറ്റിച്ചാന്തെന്ന് പറയുമ്പോഴത്തേക്കും അധികമാർക്കും അറിയാത്തൊരു സംഭവമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ പരമ്പരാഗത ആചാരങ്ങളിലും അതുപോലെ ആയുർവേദത്തിലും ഒക്കെ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് കേട്ടോ ഈ ഒരു മുക്കൂറ്റിച്ചാന്ത് അഥവാ മുക്കൂറ്റി പൊട്ടെന്ന് പറയുന്നത്. അതെന്താന്ന് പറഞ്ഞു തരാം. അതായത് കേരളത്തിലെ പവിത്രമായിട്ടുള്ള 10 പൂക്കളിൽ ദശപുഷ്പങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ ഒരു മുക്കൂറ്റി എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ വലിയ വിലയൊന്നും മുക്കൂറ്റിക്ക് കൊടുക്കാറില്ല. കാരണം നമ്മുടെ പറമ്പിലൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് പിടിച്ച് വളരുന്ന ഒരു പൂവായതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമൊന്നും അതിന് കൊടുക്കാറില്ല. പക്ഷേ അതിന് നമ്മൾ അറിയാത്ത കുറച്ചധികം അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം കേട്ടോ. ഈ മുക്കൂറ്റിച്ചാന്ത് ആക്ച്വലി ഓണക്കാലത്ത് പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ ആദ്യ ദിവസങ്ങളിലും രാമായണ മാസത്തിലും ഓണക്കാലത്തുമൊക്കെ സ്ത്രീകൾ പണ്ട് കാലത്ത് നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഐശ്വര്യമായിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. ഈ മുക്കൂറ്റി പൊട്ട് തൊടുന്നത് ഐശ്വര്യമായിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. ആക്ച്വലി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുകയാണെങ്കിലും ഈ മുക്കൂറ്റി ഇലയും പൂവും നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിൽ ചന്ദനമോ അല്ലെങ്കിൽ മഞ്ഞളോ ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു പച്ചകലർന്ന പ്രകൃതിദത്ത ചാന്ത് എന്ന് വേണമെങ്കിലും പറയാം. ഇത് പൊതുവെ പണ്ട് കാലത്തൊക്കെ സ്ത്രീകൾ നെറ്റിയിൽ മധ്യഭാഗത്തായിട്ട് തൊട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് ഒരു ഭംഗിക്ക് മാത്രമല്ല ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഈ ഒരു സമയത്ത് ഇത് തൊടുന്നതിന്. അതായത് നമ്മുടെ നെറ്റിയുടെ മധ്യഭാഗത്ത് ഈ മുക്കൂറ്റി അരച്ച് തൊടുന്നത് ശരീരത്തിലെ ചൂടൊക്കെ ഒന്ന് കുറയ്ക്കാനും മനസ്സിനൊക്കെ ശാന്തത നൽകാനും സഹായിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. മാത്രമല്ല ആയുർവേദ പ്രകാരം ഈ രക്തസ്രാവമൊക്കെ തടയാനായിട്ട് മുക്കൂറ്റിക്ക് മികച്ച കഴിവുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ മുക്കൂറ്റി അരച്ച് നമ്മുടെ നെറ്റിയിൽ പുരട്ടുന്നത് പനിയും അതുപോലെ തലവേദനയൊക്കെ കുറയ്ക്കാനായിട്ട് പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വന്നിരുന്ന ഒരു രീതിയായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ മറ്റൊരു ഗുണകരമായിട്ടുള്ള വശം നോക്കുകയാണെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു അണുനാശിനിയും വിഷഹാരിയുമാണ് നമ്മുടെ മുക്കൂറ്റി. അതുകൊണ്ട് തന്നെ ചർമ്മ സംരക്ഷണത്തിന് ബെസ്റ്റാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കർക്കിടക മാസമാണ്. അപ്പോൾ ഇതുപോലെ തൊടിയിലൊക്കെ മുക്കൂറ്റിയൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അരച്ച് തൊട്ട് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഈ മുക്കൂറ്റി എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള പൊട്ടുകളൊക്കെ തൊടാറുണ്ടല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് കേരളീയ തനിമയും ആയുർവേദ ഔഷധ ഗുണവും ഒക്കെ ഒരുപോലെ നൽകുന്ന ഒന്നാണ് ഈ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള നമ്മുടെ മുക്കൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മുക്കൂറ്റിച്ചാന്ത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 16 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും കേട്ടറിയാനുണ്ട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും ഒക്കെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രോ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ രണ്ടര മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു.
2: लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक विहित कदम उठाए गए, गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का एक वर्ष बर्बाद न हो. सरकार ने अभी कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाए इसका प्रबंध किया.
1: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ്, വാങ്ചുക്കിന്റെ ഭാര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് സമരം അവസാനിപ്പിച്ചത്. ദീർഘമായ ചർച്ചകൾക്ക് ശേഷമാണ് നിരാഹാരം അവസാനിപ്പിച്ചതെന്നും ഒരിടത്തും ഒരു തരത്തിലുമുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ലെന്ന കാര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാങ്ചുക്ക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പരിഷ്കരണം, പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ കഴിഞ്ഞ മാസം 28 വാങ്ചുക്ക് നിരാഹാര സമരം ആരംഭിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിലെ അനു ഗ്രോവർ ബാലികയുടെ കോടതിയെ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതിയായി പ്രവർത്തിക്കാൻ നിയോഗിച്ചതായി ഹൈക്കോടതി അറിയിച്ചു. ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 480 സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതായി ഡൽഹി പോലീസ്. തെറ്റായ അവകാശവാദങ്ങളിലൂടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഈ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പങ്കാളികളായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ഇത്തരം വിവരങ്ങൾ വിശ്വസിക്കുകയോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ 17 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മാണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്ന് DMRC വ്യക്തമാക്കി. ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധമെന്ന അവകാശവാദത്തോടെ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. വൈറലായ വീഡിയോ യഥാർത്ഥത്തിൽ ജഗന്നാഥ്പുരി രഥയാത്രയിലേതാണെന്നും ജന്തർ മന്ദറിലെ പ്രതിഷേധവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബൊലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
3: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് രാഷ്ട്രപതി ദ്രൌപദി മുർമു റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ ഇന്നലെ എത്തിയത്. ബുക്കാറസ്റ്റിലെ കൊട്രോസിനി കൊട്ടാരത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. റൊമാനിയൻ പാർലമെന്റ് ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സെനറ്റ് പ്രസിഡന്റ്, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ്, നാഷണൽ വില്ലേജ് മ്യൂസിയം എന്നിവിടങ്ങളും ശ്രീമതി മുർമു സന്ദർശിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കായികം എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയും റൊമാനിയയും 3 കരാറുകളിൽ ഒപ്പുവച്ചു. ബുക്കാറസ്റ്റിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും റൊമാനിയൻ പ്രസിഡന്റ് നിക്കോസ് സർദാനും തമ്മിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുതാര്യവും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ബഹുമുഖ വ്യാപാര സംവിധാനമാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. ജനീവയിൽ നടന്ന ലോക വ്യാപാര സംഘടനയിലെ ഇന്ത്യയുടെ 8th വ്യാപാര നയ അവലോകനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ താരിഫ് പരിഷ്കാരങ്ങൾ, കസ്റ്റംസ് ലളിതവൽക്കരണ നടപടികൾ, സ്വതന്ത്ര വ്യാപാര കരാർ എന്നിവ ആഭ്യന്തര വികസന ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുമെന്നും ശ്രീ അഗർവാൾ പറഞ്ഞു. ദീർഘദൂര ഉപരിതല വായു മിസൈലായ കുശയുടെ ആദ്യ പരീക്ഷണ പറക്കൽ DRDO വിജയകരമായി പൂർത്തിയാക്കി. ഒഡീഷ തീരത്തുള്ള APJ അബ്ദുൾ കലാം ദ്വീപിൽ നിന്നാണ് പരീക്ഷണ പറക്കൽ നടത്തിയത്. പോർ വിമാനങ്ങൾ, മിസൈലുകൾ, ആളില്ലാ വിമാനങ്ങൾ, വിപുലമായ പരിധിയിലും ഉയരത്തിലുമുള്ള വിവിധതരം വ്യോമ ഭീഷണികളെ നേരിട്ട് നശിപ്പിക്കാൻ കുശ മിസൈൽ സംവിധാനത്തിന് ശേഷിയുണ്ട്. ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. കേരളത്തിൽ ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും. ഇതിനായി 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. നെല്ല് സംഭരണം, പൊതുവിതരണം എന്നിവയിൽ രാജ്യത്തെ തന്നെ മികച്ച മാതൃകകൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി മന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി. വിജയവാഡയിലെത്തിയ മന്ത്രി കർഷക സേവാ കേന്ദ്രവും അരിമില്ലും സന്ദർശിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പഴക്കമേറിയ കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
5: പഴക്കം എത്രയെന്ന് നിശ്ചയിക്കാൻ സാധിക്കാത്ത കിഴക്കേ ഗോപുരം മഴയും വെയിലുമേറ്റ് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത്. വാസ്തുവിദഗ്ധൻ വേഴാപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ഒരു മഹാക്ഷേത്രത്തിന്റെ നിർമ്മാണ വൈദഗ്ധ്യത്തോടെയാണ് ഗോപുരം നവീകരിക്കുക. 8 കോടി രൂപയോളം കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിന് ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഹെലിപ്പാഡ് ഉൾപ്പെടെയുള്ള പാർക്കിംഗ് സംവിധാനം ആരംഭിക്കാനാണ് ആലോചിക്കുന്നത്.
1: 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായി. അരീനയിൽ നടന്ന പ്രൌഢ ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ ബ്രിട്ടീഷ് രാജ്ഞി കാമില്ലയുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3-ാമൻ രാജാവ് ഗെയിംസിന് തുടക്കം കുറിച്ചു. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. 126 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘത്തെ ഇന്ത്യൻ പതാകയേന്തിയ മീരാഭായ് ചാനുവും ലോവ്ലിന ബോർഗെയ്ൻഹോനും മാർച്ച് പാസ്റ്റിൽ നയിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. 126 റൺസ് എന്ന വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. വൈഭവ് സൂര്യവംശി 19 പന്തിൽ 50 റൺസ് നേടി. പരമ്പരയിലെ 2-ാമത്തെ മത്സരം നാളെ ഹരാരയിൽ നടക്കും. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും പുതിയ സെക്രട്ടറിമാരെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. നരേഷ് പാൽ ഗംഗ്വാറാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. വിനീത് ജോഷിയെ പഞ്ചായത്ത്രാജ് സെക്രട്ടറിയായും ടി കെ അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. കേശവചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഫലപ്രദമായി തടയുന്നതിൽ പരാജയപ്പെട്ട 60 രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രേഡ് ആക്ടിലെ സെക്ഷൻ 301 പ്രകാരമാണ് പുതിയ തീരുവ ഈടാക്കുന്നത്. ഇന്ത്യ, കാനഡ, യുകെ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധന. ബ്രന്റ് ക്രൂഡ് വില 6.8% ഉയർന്ന് $100, WTI ക്രൂഡ് വില 5.7% ഉയർന്ന് ബാരലിന് $92 എത്തി. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു.
6: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ഗർഭധാരണത്തിന് തടസ്സങ്ങൾ നേരിടുന്നവർക്ക് അമ്മയാകാനുള്ള ഏറ്റവും ആധുനികവും സുരക്ഷിതവുമായ വഴിയാണ് IVF അഥവാ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ജൂലൈ 25 ലോക IVF ദിനത്തോടനുബന്ധിച്ച് വന്ധിത ചികിത്സയിലെ സാധ്യതകളെ കുറിച്ചും IVFനെ കുറിച്ചും അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററിലെ ഡോക്ടർ അഞ്ജു മാധവ്. കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ RJ അനാമിക്കയോടൊപ്പം.

യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയ് ആണ് വിത്ത് മീ ആർ ജെ അനുഷ. ഈ ഇടയ്ക്കൊക്കെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മളിൽ പല ആളുകളും ആ പഴയ കീപാഡ് ഫോൺ ഒന്ന് മിസ് ചെയ്യാറില്ലേ. അതായത് നമ്മളെയൊക്കെ ആദ്യമായിട്ട് കോൾ ചെയ്യാനും അതുപോലെ തന്നെ ഗെയിം കളിക്കാനുമായിട്ടൊക്കെ പഠിപ്പിച്ച ഒരു ഫോണാണ് കീപാഡ് ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ ലോകത്തെ തിരക്കുകളിൽ നിന്നൊക്കെ മോചനം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകത്തില്ല. കുറേ ആളുകളൊക്കെ അത്തരത്തിലുള്ള മോചനങ്ങൾ ആഗ്രഹിക്കുന്നവരായിട്ട് ഉണ്ടാകും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഫോൺ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. ലൈറ്റ് ഫ്ലിപ്പ് എന്നാണ് ഈ ഒരു ഫോണിൻ്റെ പേര്. ലൈറ്റ് എന്ന കമ്പനിയാണ് റെട്രോ ഡിസൈനിൽ പഴയ കാല കീപാഡ് ഫോണുകളെ ഓർമ്മപ്പെടുത്തുന്ന ഈ ഒരു പുതിയ ഫ്ലിപ്പ് ഫോൺ അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ആക്ച്വലി സ്മാർട്ട് ഫോൺ അഡിക്ഷൻ ഒഴിവാക്കാനായിട്ട് ലക്ഷ്യമിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ഫോണിന് ഒരുപാട് സവിശേഷതകളുണ്ട്. എടുത്തു പറയേണ്ടത് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആണ് കേട്ടോ. അതായത് ഈ ആപ്പുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ ഇമെയിലോ ഇല്ലാത്ത തികച്ചും ലളിതമായിട്ടുള്ള ഒരു ഫോണാണ് കേട്ടോ ഈ ഒരു ഫോൺ. മാത്രമല്ല 18 മുതൽ 30 വയസ്സ് വരെയുള്ള സ്മാർട്ട് ഫോൺ ലോകത്ത് നിന്ന് പുറത്തു കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെയാണ് ഈ ഒരു ഫോൺ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. പിന്നെ പഴയ ഫോണുകളിലേതുപോലെ തന്നെ അക്കങ്ങളൊക്കെ അമർത്തി അക്ഷരങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുന്ന T9 കീബോർഡ് സംവിധാനമാണ് ഇതിൽ മെസ്സേജ് അയക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ഈ സ്മാർട്ട് ഫോൺ ഉപയോഗമൊക്കെ നിർത്തി ഈ ഫോണിലേക്ക് മാറാനായിട്ട് ഉപയോക്താക്കളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് 9 മാസത്തെ ഫ്ലിപ്പ് യുവർ ലൈഫ് എന്നൊരു പ്രത്യേക കമ്മ്യൂണിറ്റി പ്രോഗ്രാമും ഈ കമ്പനി തന്നെ നൽകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ടച്ച് സ്ക്രീൻ ഇല്ലാത്ത ഫോണാണ് കേട്ടോ ഇത്. പകരം ഡീപാഡും ഫംഗ്ഷൻ ബട്ടണുകളും ഒക്കെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗെയിമിംഗ് കൺസോളുകൾക്ക് സമാനമായിട്ടുള്ള ട്രയാങ്കിൾ സ്ക്വയർ ബട്ടണുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലളിതമാണെങ്കിലും മികച്ച ഹാർഡ്വെയർ സവിശേഷതകളാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കറുപ്പ്, നേവി, ചുവപ്പ്, പിങ്ക്, മഞ്ഞ, ഗ്രേ എന്നിങ്ങനെ ആകർഷകമായിട്ടുള്ള നിറങ്ങളിലാണ് നമ്മുടെ ലൈറ്റ് ഫ്ലിപ്പ് ലഭ്യമാകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നിലവിൽ പ്രീ ഓർഡറിനായിട്ട് ലഭ്യമാണെന്നാണ് കേട്ടിട്ടുള്ളത്. മാത്രമല്ല 2027 ഏപ്രിൽ മുതലായിരിക്കും ഫോണിൻ്റെ വിതരണം ആരംഭിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. കുറച്ച് അധികം നാൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. ഫോണിൻ്റെ വില വരുന്നത് $299 ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലോ ഉള്ള ഉപഭോക്താക്കൾക്ക് ഈ ഒരു ഫോൺ നേരിട്ട് ഓർഡർ ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയായിട്ടില്ലെങ്കിലും കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ആഗോളതലത്തിൽ ഈ ഒരു ഫോണ് ലഭ്യമാകുമെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം കേട്ടോ. അപ്പോൾ എന്തായാലും സ്മാർട്ട് ഫോൺ അഡിക്ഷനൊക്കെ മാറ്റി ലൈറ്റ് ഫ്ലിപ്പ് ഫോൺ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം 2027 ഇത് വരാനായിട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലേ. സ്റ്റുഡിയോ ക്ലാക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 48 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതെല്ലാം

0: തോന്നുന്ന വിധിയ. സോ വിധിയാണ് എന്റെ ശത്രു, പക്ഷെ ഞാൻ വിട്ടുകൊടുക്കില്ല.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി.

0: മോജോ.
1: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോ ആണ്. വിത്ത് മീ ആർ ജെ അനുഷ. ഇനി അങ്ങോട്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളുടെ സമയമാണ് കേട്ടോ. നമ്മുടെ കൊല്ലം ചന്ദനത്തോപ്പ് സർക്കാർ ബേസിക് ട്രെയിനിങ് സെന്ററിൽ ഭിന്നശേഷി എസ് ടി വനിതാ ടെക്നിക്കൽ സ്കൂൾ ഓർഫൺ ജുവനൈൽ എന്നീ സംവരണ വിഭാഗത്തിലെ ഒഴിവുള്ള ഐ ടി സീറ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ യോഗ്യത വരുന്നത് എസ് എസ് എൽ സി ആണ്. അവസാന തീയതി വരുന്നത് ഈ മാസം 27 എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ ഇതിലേക്ക് ചേരാനായിട്ട് താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 9847174968 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9847174968 എന്നതാണ് നമ്പർ. അപ്പോൾ ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
6: മകരി മപ്പ മകരി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് ബോജോ.
2: സാമ്പത്തിക മേഖലയിലെ പ്രൊഫഷണലുകളെ പരിശീലിപ്പിക്കാനുള്ള കേന്ദ്ര പദ്ധതിയായിട്ടുള്ള കോർപ്പറേറ്റ് മിത്രയിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ് കേട്ടോ. അക്കൗണ്ടിങ്ങും സാമ്പത്തിക മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ പ്രാവീണ്യമുള്ള പ്രൊഫഷണലുകളെ പരിശീലിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം കോർപ്പറേറ്റ് മിത്ര എന്ന പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. അപ്പോൾ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട വിവിധ സ്ഥാപനങ്ങൾ സഹകരിച്ചാണ് ഇത് നടപ്പാക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. മദ്രാസ് IIT ഭാഗമായിട്ടുള്ള IIT പ്രവർത്തക് ഏർപ്പെടുത്തിയിട്ടുള്ള സ്വയം പ്ലസിന്റെ ഭാഗമായിട്ടായിരിക്കും കോർപ്പറേറ്റ് മിത്ര. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ സർവകലാശാല ബിരുദമുള്ളവർക്കും ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്കും ഈ മാസം 31st വരെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. ബിരുദം നേടിയ ശേഷം മാത്രമേ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ പ്രായപരിധി വരുന്നത് 20-30 ഇടയിലാണ്. രജിസ്ട്രേഷൻ ഫീസ് GST അടക്കം 3,540 രൂപയാണ് പേ ചെയ്യേണ്ടതായിട്ട് വരിക. ഇനി പെൺകുട്ടികൾക്കാണെങ്കിൽ ഇതിൻ്റെ പകുതി അടച്ചാൽ മാത്രം മതി കേട്ടോ. സ്വയം പ്ലസിൻ്റെ swayamplus.education.gov.in എന്ന സൈറ്റിലെ കോഴ്സസ് ലിങ്കിൽ വിവരങ്ങളും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ സൗകര്യവും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ www.icai.org എന്ന സൈറ്റ് വഴിയും രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. 5 മേഖലകളിൽ നൈപുണ്യ പരിശീലനം ലഭിക്കുന്നതായിരിക്കും. ഇതിന് 3 സ്ഥാപനങ്ങൾ അക്കാദമിക് സഹായം നൽകുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരെ ശ്രദ്ധിക്കുക. ഈ മാസം 31st വരെയാണ് അതിനുള്ള അവസരമുള്ളത് എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 കഴിഞ്ഞ് 16 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
2: നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

മോളിവുഡ് ടൈംസ് എന്ന മൂവിയിലെ ഒരു അടിപൊളി പാട്ട് കേട്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് മോജോയിലെ തന്നെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ട് 9 മണി വരെ പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസുകളൊക്കെ കോൾ ചെയ്ത മെസ്സേജിലൂടെയും ഒക്കെ അറിയിക്കാനുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ, 0474290909 0474219909 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. എന്തായാലും നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം മെസ്സേജസ് വന്നിട്ടുണ്ട്. മെസ്സേജ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് നാസറക്കയാണ് കേട്ടോ. എന്തിനേയും ഏതിനെയും പുച്ഛിക്കാനും ആരെയും പരിഹസിക്കാനും ആർക്കും സാധിക്കും. പക്ഷേ വേറൊരാളുടെ നേട്ടത്തെ സ്നേഹപൂർവ്വം അംഗീകരിക്കാനും അയാളെ അനുമോദിക്കാനും വിശാല ഹൃദയമുള്ള ഒരാൾക്കേ സാധിക്കൂ. ഒരു നല്ല ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ നല്ലൊരു മെസ്സേജ് തന്നെയാണ് ഇപ്പം നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് അല്ലേ. അപ്പം എന്തായാലും മെസ്സേജ് അയച്ച ഈക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് വിഷയുകയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് മനോജേട്ടനാണ്. പുസ്തകത്തിൽ നിന്ന് പഠിക്കുമ്പോൾ അറിവുണ്ടാകും, അനുഭവത്തിൽ നിന്ന് പഠിക്കുമ്പോൾ തിരിച്ചറിവുണ്ടാകും. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. ജസ്റ്റ് പുസ്തകമൊക്കെ വായിച്ചങ്ങ് പോവുകയാണെങ്കിൽ നമുക്കൊരു അറിവ് കിട്ടും, അങ്ങനെ നടക്കും ഇങ്ങനെ നടക്കും എന്നുള്ളൊരു അറിവ് നമുക്ക് ലഭിക്കും. പക്ഷേ തിരിച്ചറിവ് കിട്ടണമെങ്കിൽ അനുഭവം തന്നെ വേണമല്ലേ. അനുഭവം ഗുരു എന്നൊക്കെ പറയാറില്ലേ, ഏറ്റവും ബെസ്റ്റ് ഗുരു അനുഭവമാണ്. അപ്പോൾ നല്ലൊരു മെസ്സേജ് അയച്ച മനോജ് ചേട്ടനും ഒരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് സുലൈക്കയാണ്. സ്വന്തം അറിവ് കൊണ്ട് മറ്റൊരാളെ അപമാനിക്കുമ്പോഴല്ല നാം അറിവുള്ളവരാകുന്നത്, മറിച്ച് നമ്മുടെ അറിവ് കൊണ്ട് മറ്റൊരാൾക്ക് ഗുണമുണ്ടാകുമ്പോഴാണ് നമ്മൾ ശരിക്കും അറിവുള്ളവരാകുന്നത്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു മെസ്സേജ് തന്നെയാണ് അയച്ചു തന്നിരിക്കുന്നത് അല്ലേ. ഒരുപാട് അറിവുണ്ടായിട്ടൊന്നും കാര്യമില്ല, അതുകൊണ്ട് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പഠിക്കണം അല്ലേ. അല്ലാണ്ട് അറിവില്ലാത്തവരെ പുച്ഛിച്ച് തള്ളാനായിട്ട് നിന്ന് കഴിയാൻ അപമാനിക്കുകയാണെങ്കിൽ നമ്മുടെ ആ അറിവ് വർക്കാകാത്ത ഒരു സിറ്റുവേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയല്ലേ നമുക്ക് നല്ലതേ വരുള്ളൂ. അപ്പോൾ നല്ലൊരു മെസ്സേജ് അയച്ച സുലൈക്കും ഒരു അടിപൊളി ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് നല്ല നല്ല കോട്ട്സുകളൊക്കെയും നമുക്ക് മെസ്സേജായിട്ട് അയക്കാം കേട്ടോ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490909 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474291909 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.
3: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ.
2: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 46 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം, ഇന്ന് ജൂലൈ 24 ഈ ഒരു ഡേറ്റ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആരുടെയെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് മനസ്സിലേക്ക് ഓടി എത്തുന്നുണ്ടെങ്കിൽ, അവർക്കൊരു വിഷു കൊടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0474291909 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. എന്നാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് നോക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് പി വി മുഹമ്മദിക്കാണ്, ഫ്രം വടക്കേ വാവന്നൂരിൽ നിന്നും. ഗുഡ് മോർണിംഗ് ആശ്രയ FM, വെരി ഗുഡ് മോർണിംഗ്. മറ്റൊരാളോട് ക്ഷമിക്കാൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ മനസ്സുള്ളവർ. മനുഷ്യനാണ്, പിഴവുകൾ സംഭവിക്കാം. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്ക ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോഴേക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്: ഹായ് ആശ്രയ, എൻ്റെ പേര് ശശികല, ഫ്രം കൊട്ടാരക്കര. ശുഭദിനം. നല്ല വ്യക്തിത്വങ്ങളെ നമുക്ക് മാതൃകകളാക്കാം, പക്ഷേ ഒരിക്കലും അനുകരിക്കാൻ ശ്രമിക്കരുത്. എത്ര ശ്രമിച്ചാലും നമുക്ക് നമ്മുടെ ജീവിതമേ ജീവിച്ചു തീർക്കാൻ സാധിക്കൂ. യെസ്, വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ച ശശികല ശേഷിക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് വിജയ ബിജുവാണ്. ഹായ് ആശ്രയ, ചുമക്കും തോറും ഭാരം കൂടുന്നവയാണ് ചിന്തകൾ. വിധിച്ചത് ഒരിക്കലും സംഭവിക്കാതിരിക്കില്ല, വിധിക്കപ്പെടാത്തത് നമ്മളിലേക്ക് എത്തുകയുമില്ല. പിന്നെ എന്തിനാണ് അനാവശ്യ ചിന്തകളുമായിട്ട് നടക്കുന്നത്, അങ്ങനെ നടന്ന് മനസ്സിനെ തളർത്തുന്നത്? ചിന്തകൾക്ക് വിശ്രമം നൽകി ആത്മധൈര്യത്തോടെ മുന്നേറുക. ആരോഗ്യമുള്ള മനസ്സുള്ളിടത്തെ ആരോഗ്യമുള്ള ശരീരമുണ്ടാകും. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണല്ലോ. അനാവശ്യമായിട്ട് ചിന്തിച്ച് ചിന്തിച്ച് തലപോയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നമുക്ക് വിധിച്ചത് ഉറപ്പായിട്ടും നടക്കും, വിധിക്കപ്പെടാത്തത് നമ്മളിലേക്ക് എത്തുകയുമില്ല. അപ്പോൾ എന്തായാലും ആ ഒരു തോട്ടോടുകൂടി മുന്നോട്ട് പോവുക. മെസ്സേജ് അയച്ച വിജയിക്കും നല്ലൊരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നല്ല നല്ല മെസ്സേജുകൾ അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490900 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474291909 എന്ന നമ്പറിലേക്കാണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

0: മോർണിംഗ് ബോജോ.
1: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്, വിത്ത് മീ ആർ ജെ അനുഷ അപ്പൊ എന്തായാലും വിഷിംഗ് സെഗ്മെന്റ് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അനുപമയാണ്. മനസ്സ് എല്ലാവരെയും ഇഷ്ടപ്പെടില്ല, ഇഷ്ടപ്പെട്ടവരെ മറക്കുകയുമില്ല. ഒത്തിരി സ്നേഹത്തോടെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചു തന്നിരിക്കുന്നത്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. എല്ലാവരെയും ഒന്നും ഇഷ്ടപ്പെടാനായിട്ട് നമ്മുടെ മനസ്സിന് സാധിക്കത്തില്ല, എങ്കിലും ഇഷ്ടപ്പെട്ടവരെ ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നല്ലൊരു മെസ്സേജ് അയച്ച അഭിരാമിക്ക് നല്ലൊരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് അനുപമയാണ്. ഓരോ ദിവസവും ശുഭാപ്തി വിശ്വാസത്തോടെ ആരംഭിക്കുകയും ക്ഷമയോടെ ഓരോ ദിവസവും അവസാനിപ്പിക്കുകയും ചെയ്യുക. ജീവിതത്തിലെ സന്തോഷം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. ശുഭദിനമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റാണ്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ മൂഡ് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും പിന്നീടുള്ള സമയങ്ങൾ കടന്നു പോവുക. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ ഹാപ്പിനെസ് നമ്മളെ തേടി വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു മെസ്സേജ് അയച്ച അനുപമയ്ക്കും നല്ലൊരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് വന്നിരിക്കുന്നത് ഇന്ന് മറന്നതെല്ലാം നാളെ ഓർക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ ഇന്ന് നഷ്ടപ്പെടുത്തിയത് നാളെ കിട്ടിയെന്ന് വരില്ല. സ്നേഹത്തോടെ നല്ലൊരു ദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ലില്ലി ചേച്ചിയാണ്. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ച ലില്ലി ചേച്ചിക്കും ഒരു അടിപൊളി ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ്. നമസ്കാരം ആശ്രയ ആൻഡ് അനുഷ, എല്ലാവർക്കും സുഖമല്ലേ, നേരുന്നു ശുഭദിനമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ടീച്ചറിനും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. മെസ്സേജ് അയച്ച ടീച്ചറിനും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ആവുകയാണ്. വിഷിംഗ് സെഗ്മെൻറ്റ് മാത്രമേ വൈൻഡ് അപ്പ് ആവുന്നുള്ളൂ. ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ മോർണിംഗ് മോജോയിലൂടെ കേട്ടറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേ ഫ്രം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ചിട്ടാലോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: മോർണിംഗ് മോജോ.
9: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. ചെട്ടിക്കുളങ്ങര ശ്രീ നാരായണ ഗുരുധർമാനന്ദ സേവാശ്രമം നമ്മുടെ കേരളത്തിൽ ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്യപ്പെടുന്ന

മറക്കണ്ട, ഓഗസ്റ്റ് 9-ാം തീയതിക്ക് മുൻപാണ് സമർപ്പിക്കേണ്ടത്. കാരണം ഓഗസ്റ്റ് 28-ന് സ്കോളർഷിപ്പ് വിതരണം ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. സോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 21 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ.

0: സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: ഒള്ളാ അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
3: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവർ നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം, അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ഗർഭധാരണത്തിന് തടസ്സങ്ങൾ നേരിടുന്നവർക്ക് അമ്മയാകാനുള്ള ഏറ്റവും ആധുനികവും സുരക്ഷിതവുമായ വഴിയാണ് IVF അഥവാ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ജൂലൈ 25 ലോക IVF ദിനത്തോടനുബന്ധിച്ച് വന്ധ്യതാ ചികിത്സയിലെ സാധ്യതകളെ കുറിച്ചും IVFനെ കുറിച്ചും അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററിലെ ഡോക്ടർ അഞ്ജു മാധവ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ RJ അനാമിക്കയോടൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് ഗോജോ.
2: ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറയാനുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് 1076 എന്ന ടോൾ ഫ്രീ നമ്പറാണ് സാധാരണ യൂസ് ചെയ്യേണ്ടത്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായിട്ടുള്ള വിവരം ഉൾപ്പെടുത്തി പ്രചരണം നടക്കുന്നുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുക. അതുമാത്രമല്ല, തെറ്റായിട്ടുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പരാതി പരിഹാര സെല്ല് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. അപ്പം നമ്പർ മറക്കണ്ട, മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ ടോൾ ഫ്രീ നമ്പർ വരുന്നത് 1076 എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള വിവരങ്ങൾ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ജോബ് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. അതായത് കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബ്രിക് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി നമ്മുടെ കൊല്ലം ജില്ലയിൽ ആരംഭിച്ചിട്ടുള്ള മെഡിക്കൽ ലബോറട്ടറി സർവീസസിന്റെ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക് ലബോറട്ടറികളിലെ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ തസ്തികൾ നോക്കുകയാണെങ്കിൽ പ്രോജക്ട് ഓഫീസർ, പിന്നെ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ഇൻട്രേൺ എന്നീ തസ്തികളിലേക്കാണ് നിയമനം വരുന്നത്. അപ്പോൾ നിർദ്ദിഷ്ട വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ തന്നെ പ്രവൃത്തി പരിചയവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് rgcb.res.in എന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്താൽ മതിയാകും. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, rgcb.res.in എന്നതാണ് വെബ്സൈറ്റ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 36 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ഗോജോ ആണ്, വിത്ത് മീ ആർ ജെ അനുഷ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്,
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആറ്റ് ഉമ്മന്നൂർ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
8: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
7: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കോലമണിലുള്ള ഫോൺ.
8: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Cheta, veetilekku saadhanangal vaangande.
3: Cheniyarchu vaangane, Aljo special offers undallo.
2: Adene, ella shini yar divasangalilum special offers undu nammude Aljoyil.
3: Aljo, vilakkuruvinte vismayam.
4: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil and Ummannur.
5: Yathrakal ini tension illade. Ningalude yathrakalkku aavashyamaya air ticketing, visa service, hotel reservation, embassy attestation തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
6: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
7: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലായിട്ട് ഇതാ തമിഴ് ചിത്രം ജനനായകൻ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 7 മാസത്തോളം പെട്ടിയിൽ കിടക്കുകയും അതുപോലെ തന്നെ ഇന്റർനെറ്റിൽ ലീക്കാവുകയും ചെയ്ത ഈ ഒരു മൂവിക്ക് ആക്ച്വലി സ്വപ്നതുല്യമായിട്ടുള്ള ഒരു വരവേൽപ്പാണ് ആരാധകർ കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ടായിരുന്നത്. തെലുങ്ക് ചിത്രമായിട്ടുള്ള ഭഗവൻ കേസരിയുടെ കഥയിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് വിനോദ് ജനനായകൻ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. അപ്പം വിജയ് സാറിൻ്റെ അവസാന ചിത്രമാണെങ്കിലും സ്ഥിരം വിജയ് സിനിമകളിൽ നിന്നൊക്കെ ചില മാറ്റങ്ങൾ ഈ ഒരു ജനനായകനിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതിലൊന്ന് മലയാളി താരം മമിത ബൈജുവിൻ്റെ കാസ്റ്റിംഗ് തന്നെയാണ്. ആക്ച്വലി പ്രേമലു സിനിമയുടെ പ്രമോഷൻ്റെ സമയത്ത് വിജയ്ക്കൊപ്പം അഭിനയിക്കാനുള്ളൊരാഗ്രഹം മമിത പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വിജയുടെ അവസാന സിനിമയിൽ അദ്ദേഹത്തോടൊപ്പം ആദ്യ അവസാനം വരെ നിറഞ്ഞു നിൽക്കാനുള്ള ഒരു വലിയ ഭാഗ്യം തന്നെയാണ് മമിതയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം എന്തായാലും വിജയ് ഫാൻസായിട്ടുള്ള എല്ലാവരും സിനിമ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും സിനിമ കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക, കാരണം വിജയ് സാറിൻ്റെ ലാസ്റ്റ് മൂവി കൂടിയാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പം വീക്കെൻഡൊക്കെ ആണ്, ഫ്രൈഡേ ആണ്, നാളെ സാറ്റർഡേ ആൻഡ് സൺഡേ ഒക്കെയാണ്. പ്രത്യേകിച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലെങ്കിൽ സിനിമ പോയി കാണുക. അപ്പം നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 53 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഒരുപാട് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ രാവിലെ 7 മണി തൊട്ടേ നമ്മുടെ മോർണിംഗ് മോജോയിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: ആശ്രയ എഫ്എം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട്
1: പോകേണ്ടതാണ്.
2: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ്എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര കച്ചേരി ജംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്,
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

0: Yes, once again, we are back on Radio 1D with me, RJ Srishant, on Astraya, FM 90, Nadinopum, Natargopum. Of Lamalangarta, Namada Kacheri Mukilati, and Ripada, Nalla Manshari, and a Perije Patondriana, they thought to chatter on the chatter and the Perije Paramshata, Pairangana,
1: and a very Nissam.
0: Nissam Kavida Taniana,
1: Vidatana, Patarana,
0: Patakataniana, Sherry Vidal again,
1: Vitilla and a father, a mother of Marichu, Nyan under and a Pari under Makalund.
0: Makalakin the China,
1: and a very girl fill under Nyana, Paria, Vitil.
0: Okay, Sherry Sherry, Vilio Makalana. ഓക്കെ ശരി ശരി അപ്പൊ ജീവിതം ഒക്കെ എങ്ങനെ പോകുന്നു
1: അടിച്ചു പൊളിച്ചു പോകുന്നു സുഖമായിട്ട് പോകുന്നു
0: സന്തോഷമായിട്ട്
1: ഓക്കെ ഓക്കെ ഓക്കെ
0: എന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ
1: ഓക്കെ
0: അപ്പൊ എന്താ ചെയ്യുന്നത്
1: ഞാൻ ചെറിയൊരു ബിസിനസ് ഒക്കെ ആയിട്ട് നിൽക്കുവാണ് ഫീൽഡ് വർക്കാണ്
0: ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എങ്ങനെ പോകുന്നു ബിസിനസ് ജോലിയൊക്കെ
1: ബിസിനസ് ഇപ്പൊ സാമ്പത്തികമായിട്ടൊക്കെ ഇപ്പൊ ഞെരുക്കാണല്ലോ അതിന്റെ ഒരു ചെറിയൊരു മന്ദതയുണ്ട് അല്ലാതെ നമ്മള് ഹാർഡ് വർക്ക് ചെയ്യുക അതിനുള്ള എന്തെങ്കിലും കിട്ടും അവരൊറ്റ അവര്
0: ഓക്കെ ഇപ്പൊ പറയുകയാണെങ്കിൽ എല്ലാ മേഖലയിലും ഇപ്പൊ ഒരു ഡൾനസ് ഉണ്ട് ബിസിനസ് ആയിക്കോട്ടെ മറ്റെന്ത് മേഖലയാണെങ്കിലും ഡൾ ആണ് പക്ഷെ എന്നാ പോലും തട്ടി മുട്ടി എങ്ങനെ പോകുന്നല്ലേ
1: അതെ അതെ അതെ
0: ശരി ശരി ഓക്കെ അപ്പറേ ഇപ്പം എത്ര വയസ്സായി കാണും
1: എനിക്ക് 63 വയസ്സ്
0: 63 വയസ്സായി ഓക്കെ ചെറുപ്പമാണല്ലോ
1: ആ ചെറുപ്പം എന്ന് പറയാൻ പറ്റത്തില്ല മധ്യത്തിൽ വന്നിട്ടുണ്ട്
0: ഓക്കെ ശരി ശരി അപ്പഴേ ഇപ്പൊ 63 വയസ്സിൽ ലൈഫിലൂടെ പഠിച്ച ഏറ്റവും വലിയൊരു ലെസൺ ഒരു വലിയ പാഠം എന്തായിരിക്കും
1: നമ്മള് നേരായ മാർഗത്തിൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല രീതിയില് നമുക്ക് സഹായങ്ങളെ ഉണ്ടാകത്തുള്ളൂ ആരിൽ നിന്നായാലും ആ ഒരൊറ്റ ഒരു ഗുണപാഠം ഞാൻ പഠിച്ചിട്ടുണ്ട്
0: ഓക്കെ ശരി ശരി നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് തെറ്റുകൾ ചെയ്യാനുള്ള അവസരമുണ്ട് ഒരുപാട് എന്താണ് തെറ്റായ വഴിയിൽ പോകാൻ പറ്റുന്ന രീതിയാണ് പക്ഷെ അതിലൊന്നും പോവാതെ ലൈഫ് സത്യസന്ധമായിട്ട് സിൻസിയറായിട്ട് മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ നേർവഴിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ലൈഫിൽ കിട്ടും അല്ലേ
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ അനുഭവസ്ഥനാണ് അതുകൊണ്ടാണ് ഇത്തരം ജീവിതത്തിൽ ഏറ്റവും അനുഭവസ്ഥനായതിന്റെ പേരിലാണ് ഞാൻ പറഞ്ഞത് ആ രീതിയിലാണ് ഞാൻ മുന്നോട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതും ഇനി പോകാൻ ഉദ്ദേശിക്കുന്നതും
0: ഓക്കെ ശരി ശരി അപ്പൊ എന്തായാലും നമ്മളങ്ങനത്തെ നമ്മുടെ കച്ചേരി ജംഗ്ഷനിലെത്തി നിസാമക്കിയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും കുറച്ച് കാര്യങ്ങൾ കൂടി ചേട്ടനോട് ചോദിക്കാറുണ്ട് അപ്പൊ ആരും എങ്ങ് പോകേണ്ട കേട്ടുകൊണ്ടിരുന്നോളൂ റേഡിയോ 1D വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള

The song's for you, my love.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഗർഭധാരണത്തിന് തടസ്സങ്ങൾ നേരിടുന്നവർക്ക് അമ്മയാകാനുള്ള ഏറ്റവും ആധുനികവും സുരക്ഷിതവുമായ വഴിയാണ് IVF അഥവാ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ജൂലൈ 25 ലോക IVF ദിനത്തോടനുബന്ധിച്ച് വന്ധ്യതാ ചികിത്സയിലെ സാധ്യതകളെ കുറിച്ചും IVFനെ കുറിച്ചും അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററിലെ ഡോക്ടർ അഞ്ജു മാധവ്. കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ RJ അനാമികയോടൊപ്പം.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ കച്ചേരി ജംഗ്ഷനിലെത്തി നിസാമുഖയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ കൂടി ഒക്കെ ചോദിക്കണം കേട്ടോ. അപ്പൊ ഇക്കാം നമ്മുടെ ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പീസ് ഓഫ് അഡ്വൈസ് എന്താ?
1: നമ്മള് എന്തൊരു പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യണമെങ്കിൽ നമ്മൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിലുള്ള അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിനൊരു പരിഹാരം, എന്ത് തെറ്റ് ചെയ്താലും നല്ലത് ചെയ്താലും അവരെ അറിയിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഏറ്റവും ഉചിതമാണ്. മറ്റുള്ളവരിൽ നിന്നും നമുക്ക് നല്ലതേ നമുക്ക് സംഭവിക്കത്തുള്ളൂ. അത് വീട്ടിലുള്ള നമ്മളെ മാതാപിതാക്കളായാലും മുതിർന്നവരായാലും ഒക്കെ അവരുമായിട്ട് ആലോചിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോഴത്തെ കാലഘട്ടം അതാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പം അത് വലിയൊരു കാര്യം പറഞ്ഞത്, കാരണം ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർക്ക് ആർക്കും വീടായിട്ടൊരു കണക്ഷൻ ഇല്ല, ഫാമിലി മെമ്പേഴ്സായിട്ട് കണക്ഷൻ ഇല്ല. പല ഇഷ്യൂസും പല ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്, പക്ഷെ പലപ്പോഴും അത് ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്യാനോ ചർച്ച ചെയ്യാനോ ഒന്നും പോവാത്തത് കൊണ്ട് മാത്രമാണ് പലരും ഒരു മറ്റു രീതിയിലേക്ക് അതിനെ ആ വഴി ആ പ്രശ്നത്തെ എത്തിച്ചേർന്ന് വലിയ വലിയ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വരുന്നത്. അതെ
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: ശരി, അപ്പൊ എന്തായാലും നമ്മുടെ ചെറുപ്പക്കാരൊക്കെ കേൾക്കേണ്ട കാര്യമാണ് നമ്മുടെ നിസാമൊക്കെ പറയുന്നത്. സോ അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെട്ടത് സന്തോഷം ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ കേട്ടോ.
1: തീർച്ചയായിട്ടും ദൈവസഹായം ഉണ്ടാവും, തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ കച്ചേരി മുക്കിലെത്തി ഇന്ന് ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് കൊട്ടാരക്കര സ്വദേശിയായ നിസാമുഖിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1D with me RJ ശ്രീശാന്ത് ഓണാശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ കച്ചേരി മുഖിലെത്തിയുന്ന ഒരുപാട് നല്ലവരെ മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് അനൂപ്.
0: അനൂപ് ഏട്ടാ വീട് അടുത്ത് തന്നെയാണോ? ട്രിവാൻഡ്രം സ്വദേശിയാണ്. ഓക്കെ ശരി. അപ്പഴേ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് അമ്മ, വൈഫ്, ഒരു മോള്.
0: മകളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മകളിപ്പം രണ്ടാം സ്റ്റാൻഡേർഡ്.
0: സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കുകയാണ്. ഓക്കെ, ചെറിയ
1: കുട്ടിയാണ്.
0: ഓക്കെ, അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഡ്രൈവറാണ്.
0: ഡ്രൈവറാണ്. ഓക്കെ, വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി?
1: ഒരു 20
0: വർഷമായി. ഓക്കെ ശരി ശരി. അപ്പം എന്തുകൊണ്ടാണ് ഈ ഡ്രൈവിംഗ് ഫീൽഡ് ജീവിത മാർഗമായിട്ട് ചൂസ് ചെയ്തത്?
1: അതൊരു പേഷൻ ആയിട്ട്.
0: വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഏറ്റവും ദൂരെ യാത്ര പോയത് എവിടെയാ?
1: കോയമ്പത്തൂര്, തമിഴ്നാട് ഏരിയയിലെല്ലാം കംപ്ലീറ്റ് പോയിട്ടുണ്ട്.
0: മലയാളി അല്ലേ?
1: അതെ.
0: ശരി ശരി. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡ്രൈവിംഗ് ഫീൽഡ് അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ, ഓട്ടോ ഒക്കെ ഉണ്ടോ?
1: പേഴ്സണൽ ഡ്രൈവറാണ്.
0: ഓക്കെ ശരി ശരി, പേഴ്സണൽ ഡ്രൈവറാണ്. ശരി ശരി. അപ്പഴേ ഈ കൊല്ലത്ത് വന്നിട്ട് കൊല്ലം ഇഷ്ടപ്പെട്ടോ?
1: കൊല്ലം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കൊട്ടാരക്കരയൊക്കെ.
0: ഈ പൊതുവെ ഈ കൊല്ലത്തെ പറ്റിയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് കളിയാക്കലുണ്ട്. അതായത് ഞങ്ങൾ കൊല്ലക്കാർ കുറച്ച് പ്രശ്നക്കാരാണ്, എന്താണ് ഭയങ്കര വയലൻസ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ?
1: അല്ല, അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. ഇത്ര വർഷമായിട്ട്.
0: ഓക്കെ ശരി ശരി. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കലന്ന് കളിക്കുന്ന ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. കാരണം ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ട് കൊല്ലക്കാർ കുറച്ച് പ്രശ്നക്കാരാണ്, ഭയങ്കര വിഷയമാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പം കൊല്ലക്കാരല്ലാത്ത മനുഷ്യരോട് ചോദിക്കുമ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലാവുന്നത് അല്ലേ? ശരി ശരി. അപ്പൊ എന്തായാലും സന്തോഷം പരിചയപ്പെട്ടതിൽ, ലൈഫൊക്കെ മനസ്സിലായിട്ട് പോട്ടെ. ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ കച്ചേരി മുക്കിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെടുത്തി ട്രിവാൻഡ്രം സ്വദേശിയായ അനൂപ് ചേട്ടനാണ് കേട്ടോ. ദീ ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ഒപ്പം.
1: Yes, once again we are back on Radio 1D with me RJ Srishant Onastraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ കച്ചേരി ജംഗ്ഷനിലെ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ ആ പേരെങ്ങനെയാണ്?
2: ഷാജി.
1: ഷാജി ചേട്ടാ വീടെടുത്ത് തന്നെയാണോ?
2: വീടെടുത്തല്ല, കുന്നിക്കോട്.
1: കുന്നിക്കോടാണ്. ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടിൽ വൈഫുണ്ട്, രണ്ട് മക്കളുണ്ട്.
1: എല്ലാവരും ഹാപ്പിയായിട്ട് പോകുന്നു?
2: എല്ലാവരും ഹാപ്പിയായിട്ട് പോകുന്നു.
1: ഓക്കെ, ഇന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ.
2: ഓക്കെ,
1: അപ്പോഴെ മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
2: മക്കള് മൂത്തമോ പ്ലസ് ടുവിന് പഠിക്കുന്നു, ഏഴാമോ എട്ടാം ക്ലാസ് പഠിക്കുന്നു.
1: മൂത്തമോൻ പ്ലസ് ടു പഠിക്കുകയാണ്. അപ്പം അച്ഛന്റെ പ്രതീക്ഷയൊക്കെ എങ്ങനെയാണ്? മകനൊരു വലിയ കടമ്പ് കടക്കാൻ നിൽക്കുകയല്ലേ?
2: തീർച്ചയായിട്ടും. ടീച്ചർ നല്ലോണം പഠിച്ച് നല്ല ഫുൾ മാർക്ക് മേടിച്ച് വരുവാണെങ്കിൽ എന്തെങ്കിലും പഠിപ്പിക്കും. അവന് പഠിക്കാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അത് പഠിപ്പിക്കണം.
1: അല്പം മാർക്ക് കുറഞ്ഞാലോ?
2: മാർക്ക് കുറഞ്ഞ അതനുസരിച്ച് അവന്റെ എന്താ അവന്റെ ആവശ്യത്തിന്, എന്താ പറയുന്നത്, അവന്റെ എന്താ ഇഷ്ടത്തിനനുസരിച്ച് അവന് പഠിപ്പിക്കണം.
1: ഓക്കെ, ശരി ശരി. അപ്പൊ മാർക്ക് കുറഞ്ഞാല് പ്രശ്നമാക്കുന്ന അച്ഛനാണോ?
2: ഓ, മാർക്ക് കുറഞ്ഞ പ്രശ്നമാക്കിയിട്ട് കാര്യമില്ലല്ലേ. പഠിക്കണമെന്ന് പറയാറുണ്ട്, പഠിക്കുന്നുണ്ട്. ഇപ്പൊ പ്ലസ് വണ് തന്നെ, പത്താം ക്ലാസ് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു. ഞാൻ അടുത്ത പ്ലസ് ടുവിന്റെ റിസൾട്ട് അടുത്ത വർഷം അറിയാം.
1: ഫുൾ എ പ്ലസ് കിട്ടിയില്ലെങ്കിൽ കുട്ടിയെ വഴക്ക് പറയരുത്.
2: അങ്ങനൊന്നുമില്ല, പറയുന്നുണ്ട്, അതിന് വേണ്ടുന്ന ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. മാതാപിതാക്കൾ അങ്ങനെ ചെയ്യണ്ട അല്ലേ?
2: ആ, തീർച്ചയായിട്ടും.
1: ശരി ശരി. അപ്പോഴേ എന്താ ചെയ്യുന്ന? അപ്പോ
2: ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നു.
1: ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്, നമ്മുടെ പാവങ്ങളുടെ വലിയ വണ്ടിയെ ഇങ്ങനെ മെരുകിപ്പിക്കൊണ്ടിരിക്കുകയാണ്.
2: അതെ അതെ.
1: അപ്പോൾ എത്ര നാളായിട്ട് ഈ ഒരു ഓട്ടോ ഫീൽഡിലുണ്ട്?
2: ഇപ്പൊ ഞാനൊരു 4 വർഷമായിട്ട്.
1: 4 വർഷമായതേ ഉള്ളു, തുടക്കക്കാരനാണല്ലോ ഈ ഫീൽഡിൽ.
2: അല്ല, അതിന് മുമ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 10-15 വർഷം ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു, വീടൊക്കെ വെച്ചു, വാഹനം കഴിഞ്ഞു. ഇപ്പൊ പിന്നെ ഇതും കൊണ്ട് നടക്കുന്നു.
1: ഓക്കെ, നമുക്ക് പറ്റിയൊരു മേഖലയാണ്, നമ്മുടെ സമയം അനുസരിച്ച് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന മേഖലയാണല്ലേ?
2: തീർച്ചയായിട്ടും, ഒരു കുഴപ്പമില്ല.
1: എങ്ങനെയുണ്ട് ഓട്ടോ കിട്ടുന്നുണ്ട്?

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഗർഭധാരണത്തിന് തടസ്സങ്ങൾ നേരിടുന്നവർക്ക് അമ്മയാകാനുള്ള ഏറ്റവും ആധുനികവും സുരക്ഷിതവുമായ വഴിയാണ് IVF അഥവാ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ജൂലൈ 25 ലോക IVF ദിനത്തോടനുബന്ധിച്ച് വന്ധ്യതാ ചികിത്സയിലെ സാധ്യതകളെ കുറിച്ചും IVFനെ കുറിച്ചും അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററിലെ ഡോക്ടർ അഞ്ജു മാധവ്. കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ RJ അനാമികയോടൊപ്പം.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ കച്ചേരി ജംഗ്ഷനിലെത്തി. നമ്മുടെ ഷാജി ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ, നേരത്തെ പറഞ്ഞ ഗൾഫിലൊക്കെ ആയിരുന്നു മുന്നത്തെ ജീവിതമെന്ന്. അപ്പം ഗൾഫിൽ എവിടെയായിരുന്നു?
1: ഗൾഫില് ദുബായില്.
0: ദുബായിലായിരുന്നു? എന്തുകൊണ്ടാണ് പ്രവാസി അവസാനിപ്പിച്ച് പോർന്ന്?
1: അവിടെ കഷ്ടപ്പാട്, ഒത്തിരി കഷ്ടപ്പാടായിരുന്നു. ഓയിൽ ഫാബ്രിക്കേഷൻ കമ്പനി ആയിരുന്നു. 10-15 മണിക്കൂർ ഒക്കെ ഡ്യൂട്ടി ചെയ്യണമായിരുന്നു.
0: 15 മണിക്കൂർ?
1: യെസ്.
0: എന്റെ ദൈവമേ,
1: അതിലെ 6 തൊട്ട് രാത്രി 9 മണി വരെയൊക്കെ ഡ്യൂട്ടി ചെയ്യണമായിരുന്നു.
0: എന്റെ ദൈവമേ, അത് ആ ചൂടത്ത്.
1: ആ അങ്ങനെയൊക്കെ 10-15 വർഷം ജോലി ചെയ്തു, പിന്നെ വയ്യാതായി തിരിച്ചു പോന്നു.
0: ശരി ശരി, അതൊക്കെ ഒരു വലിയ കഷ്ടം തന്നെയാണ്. അപ്പം ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇന്നും അവിടെ ആ മണ്ണി കിടപ്പാണായിരിക്കും അല്ലേ?
1: ഒരുപാട് പേരുണ്ട്.
0: എനിക്ക് തോന്നുന്നു ഈ പ്രവാസികളെ പരിചയപ്പെടുമ്പോഴേ, ഞാനിപ്പോ ഒരുപാട് പ്രവാസികളെ പരിചയപ്പെടാറുണ്ട്. അപ്പൊ അവരൊക്കെ ഏത് മനുഷ്യനാണെങ്കിലും ഒരു പഴയ കൈപ്പേറിയ അനുഭവം പറയാൻ എപ്പോഴും കാണും.
1: തീർച്ചയായിട്ടുണ്ട്. അവിടെ ഗൾഫിലൊക്കെ ചെയ്തു, ഈ ഓഫീസ് സ്റ്റാഫ് അല്ലെങ്കിൽ ഡ്രൈവർ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ വലിയ കഷ്ടപ്പാടില്ലാതെ എസിക്കത്തൊക്കെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് അതിൻ്റെതായ സാലറിയും കാണും. നമുക്ക് സാലറി ഒക്കെ ഉണ്ടായിരുന്ന നല്ല കമ്പനിയൊക്കെ ആയിരുന്നു, പക്ഷെ ശാരീരികമായിട്ട് വയ്യാതായപ്പോൾ തിരികെ പോന്നു. 15 മണിക്കൂറൊക്കെ ഡ്യൂട്ടി ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 മാസം 120 ദിവസം വരെ കണ്ടിന്യൂ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്.
0: ലീവ് എടുക്കാതെ?
1: ലീവ് എടുക്കാതെ, ഒരു ദിവസം ലീവ് എടുക്കാതെ. ലീവ് കിട്ടത്തില്ല,
0: കിട്ടത്തില്ല.
1: അത് ഒക്ഷോറിലെ കടലിലവർക്കായിരിക്കും. 4 മാസം 120 ദിവസം വരെ ഡ്യൂട്ടി, 15 മണിക്കൂർ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്, ചൂടായാലും തണുപ്പായാലും.
0: എന്റെ ദൈവമേ, ഭക്ഷണമൊക്കെ
1: അവർക്ക് മാത്രം തീർത്ത് കൊടുത്താൽ മതി. ഫുഡ്, അക്കോമഡേഷൻ, ലാൻഡ്രി, എല്ലാ ഫെസിലിറ്റിയും ഉണ്ടായിരുന്നു. നല്ല കുഴപ്പമൊന്നുമില്ല.
0: മനസ്സിലായി മനസ്സിലായി. അപ്പൊ എന്തായാലും അങ്ങനെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഇനി പോരുന്നത് അല്ലേ?
1: ആ തീർച്ചയായിട്ടും. നാട്ടിൽ വന്നിട്ട് വന്ന സമയത്ത് കോവിഡ് വന്ന് 2-3 മാസം കഴിയുമ്പോൾ കോവിഡ് തുടങ്ങി. പിന്നെ 2 വർഷം വെറുതെ ഇരുന്ന് വീട്ടിൽ നിന്ന് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം ഒരു നിത്യ വരുമാനം വേണമല്ലോ, അതുകൊണ്ട് ഈ ഫീൽഡിൽ ഇറങ്ങി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അതിന് മുന്നേ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല.
0: ശരി ശരി. അപ്പൊ ഇപ്പൊ ഞാൻ പറയുന്നത് കൊണ്ട് ഒരുപാട് ചേട്ടന്മാരെ പരിചയപ്പെടുമ്പോൾ അതൊക്കെ പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ ഡീസലിന്റെ വിലവർദ്ധനവും പിന്നെ അതുപോലെ പ്രിയദർശന എഫക്ട് ഒക്കെ ഓട്ടത്തിനെ ബാധിക്കുന്നുണ്ട്. ഒരുപാട് ഓട്ടം കുറയുന്നുണ്ട് പറയുന്നത് ഇവിടെ എങ്ങനെയാ?
1: എന്നെ സംബന്ധിച്ച് അങ്ങനെ ഓട്ടം കുറവൊന്നും വരുന്നില്ല. മെനക്കെട്ട് ഓടണം, മെനക്കെട്ട് ഓടിയാലേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ആഹാരം കഴിക്കാൻ പോലും സമയം കിട്ടത്തില്ല. രണ്ടു പ്രാവശ്യം ആഹാരം കഴിക്കാൻ വീട്ടിൽ വരെ പോയി, വീട്ടിൽ തന്നെ ആഹാരം കഴിക്കാൻ സമയം കിട്ടിയില്ല, ഇറങ്ങി പോകുന്നു.
0: ഇറങ്ങിപ്പോരുന്നു. ശരി ശരി,
1: കിടന്ന് ഓടിയെങ്കിലേ പറ്റുള്ളൂ.
0: കുറച്ച് മെനക്കെടൽ മാത്രമേ നമുക്ക് നല്ല ഓട്ടം കിട്ടത്തുള്ളൂ അല്ലേ?
1: മെനക്കെട്ട് തീർച്ചയായിട്ടും മെനക്കെട്ടല്ലേ ഓട്ടം കിട്ടും. രാവിലെ 6, 6:30, 7 മണിക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങണം. പിന്നെ അതുപോലെ 8:30, 9 മണി വരെ കിടന്നോടും.
0: കഷ്ടപ്പെട റെഡിയാണെങ്കിൽ നമുക്ക് വരുമാനം വരും.
1: ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് ചെയ്യാം, കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ ഷാജിയേട്ടനെയാണ് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും സന്തോഷം ഇത് പരിചയപ്പെട്ടതിൽ. അപ്പൊ ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ കേട്ടോ.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ കച്ചേരി ഏഷ്യത്തിൽ നിന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. സുഖീപ്പോൾ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഹലോ, നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് നിന്ന് പ്രസാദ്.
0: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
0: ആയിരം പറ മുത്തുണ്ടേ,
2: അനക്കെടുപ്പത് പൊന്നുണ്ട്.
3: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90
4: കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

Yes, we are back on Radio 1D with me, RJ Srishant, on Astraya FM 90, Nadinuppum, Nattarkuppum. അപ്പൊ നമ്മൾ ഇന്ന് റേഡിയോ ഉണ്ടുമായി നമ്മുടെ കച്ചേരി ജംഗ്ഷനിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടു അല്ലെ. കുറച്ച് പേര് നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. അപ്പോൾ റേഡിയോ 1D തൽക്കാലം ഇവിടുന്ന് കൊണ്ടുതിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ 1D യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ 1D കേട്ടുകൊണ്ടേയിരിക്കൂ. സോ ഇറ്റ്സ് മീ, RJ ശ്രീശാന്ത്, സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: You are listening to Ashraya FM 90, Nadinupam, Natargopam.
1: Time check. Studio clock ഇപ്പോൾ സമയം കൃത്യം 12 മണി. And the time is 12 o'clock.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടംപോലെ പാട്ട്.
1: ഹേ ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, കൃത്യം 2 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474 2919 0 0 4 7 4 2 9 1 9 0. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490 90 9562 6649 90 0. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, കാസറ്റ് കഫേയിലോട്ട് ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ സാറ്റർഡേ, അതായത് നാളത്തെ ദിവസം നമ്മൾ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കണ്ട. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. ഇപ്പോൾ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: യെസ് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, കൃത്യം 13 മിനിറ്റ് ആയിരിക്കണം. അപ്പം നമ്മളോട് ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
2: ഞാൻ മുത്തേനെ മഞ്ജുവാണേ.
1: ഓക്കെ മഞ്ജു ചേച്ചി, ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കുമോ? ഹലോ.
2: ഹലോ.
1: ഓക്കെ മഞ്ജു ചേച്ചി, എന്തുകൊണ്ട് വിശേഷം?
2: സുഖായിട്ടിരിക്കുകയാണ്.
1: വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടിലെ ഹസ്ബൻഡ്, 3 മക്കള്.
1: മക്കളൊക്കെ എന്തിൽ, എത്രാം ക്ലാസ്സിലേക്ക് പഠിക്കുന്നേ?
2: മുട്ടാള് 8 പഠിക്കണം, 2-ാമത്താള് 4 പഠിക്കണം.
1: ഓക്കെ, അപ്പൊ ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലാത്തോണ്ട് വീട്ടിലിങ്ങനെ അടിച്ചുപൊളിച്ചിരിക്കുവായിരിക്കും അല്ലേ?
2: രണ്ടുപേരെ വിടില്ല, മോള് മാത്രമേ ഉള്ളൂ.
1: ആണല്ലേ. ഓക്കെ ചേച്ചി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: എനിക്ക് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ മൂവിയിലെ ആവണിപ്പൊന്നയങ്ങൾ.
1: ഓക്കെ, ആ പാട്ടാണ് കേക്കേണ്ടത്. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
2: ഹസ്ബൻഡിനും മക്കൾക്കും വേണ്ടി.
1: ഓക്കെ, ഉറപ്പായിട്ടും പ്ലേ ചെയ്തുതരാം. താങ്ക് യു ഫോർ കോളിംഗ്, ഇനിയും വിളിക്കണേ. ഓക്കെ, നമ്മളിപ്പോൾ വിളിച്ചത് മഞ്ജു ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്നത് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന സിനിമയിൽ നമ്മുടെ എം ജി ശ്രീകുമാർ പാടി, എസ് രമേശൻ നായർ സർ വഴികൾ എഴുതി, മ്യൂസിക് കമ്പോസ് ചെയ്ത് ബേണി ഇഗ്നേഷ്യൻ സാറാണല്ലോ, ഇവരൊക്കെ ചേർന്ന് മനോഹരമാക്കിയിട്ടുള്ളൊരു പാട്ടാണ് ആവണി പൊന്നൂഞ്ഞാൽ എന്ന പാട്ട്. അതും ചേച്ചി പ്രത്യേകം ചേച്ചിയുടെ ഹസ്ബൻഡിനും മക്കൾക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് ആശ്രയ, എൻ്റെ പേര് ശശികല, എനിക്കൊരു സോങ് വേണം. ദേവരാഗം എന്ന മൂവിയിലെ സോങ് വേണം. ശിശിരകാലം എന്ന് തുടങ്ങുന്നതാണ്. എനിക്ക് എൻ്റെ വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. കൊട്ടാരക്കര നിന്നും പറഞ്ഞാണ് ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശശികല ചേച്ചിക്ക്, ശശികല ചേച്ചിയുടെ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതും ദേവരാഗം സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് ശിശിരകാല മേഘമിഥുന എന്ന പാട്ടല്ലേ. എം കീരവാണി സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, അതുപോലെ തന്നെ എം ഡി രാജേന്ദ്രൻ സർ വരികൾ എഴുതി, പി ജയചന്ദ്രൻ മാഷും അതുപോലെ തന്നെ ചിത്രാമയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ദേവരാഗം എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490900 9526690900. So keep on listening to Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: നിങ്ങൾ എന്തോ മനുഷ്യായി പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: ഒള്ളാ അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
3: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്ക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC Road, കൊട്ടാരക്കര.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: യാസിൻ കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു കോളർ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
3: നാളെയാണ് ഞെരുക്കെടുപ്പ്. ആ ഭാഗ്യവതി നിങ്ങളാവാം, ഇല്ലെങ്കിൽ നിങ്ങൾ
2: ആണാവാം. ഓക്കെ, രാവിലെ തന്നെ ഭയങ്കര എനർജിയിലാണല്ലോ. രാവിലെ അല്ല, ഉച്ചയായി ഇപ്പൊ തന്നെ ഭയങ്കര എനർജിയിലാണല്ലോ. ഓക്കെ, ആരാണ് വിളിക്കുന്നത്?
3: ഇത് പുത്തൂർന്ന അജയമണി.
2: അജയമണി ചേട്ടാ, എന്തുകൊണ്ട് വിശേഷം?
3: ഇപ്പൊ കേട്ടല്ല, ഇച്ചിരി ലൂസ് ഉണ്ട് വിശേഷം.
2: ഇടയ്ക്കൊക്കെ ഉള്ള നല്ലതല്ലേ?
3: ഇച്ചിരി ലൂസ് ഒക്കെ ഉള്ള ആൾക്കാരില്ലല്ലോ.
2: അതെ അതെ. മണി ചേച്ചിക്ക് എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുകയാണോ?
3: അതുകൊണ്ടാണല്ല, ലൂസ് ഉണ്ടായിട്ട് അതല്ല ഇപ്പൊ അത് പറഞ്ഞത്.
2: ഓക്കെ, ഭക്ഷണം കഴിച്ചോ?
3: ഇല്ല
2: ഇല്ല, കഴിച്ചില്ല, കഴിക്കാനുള്ള ടൈം ആയിട്ടില്ല. സുഖാണല്ലോ, എല്ലാവർക്കും സുഖാണ്. തീർച്ചയായിട്ടും പറയും. ഓക്കെ, അപ്പൊ ഇത് ഏത് പാട്ടാ കേക്കണ്ടേ?
3: എനിക്ക് അമ്മയെ കാണാൻ എന്ന സിനിമയ്ക്കത്തെ ഉണരുണരു ഉണ്ണിപ്പോവേ.
2: ഉണരുണരു ഉണ്ണിപ്പോവേ എന്ന പാട്ടാണ് കേൾക്കേണ്ടത്. ആർക്ക് വേണ്ടിട്ടാണ്
3: ഡെഡിക്കേഷൻ? അത്
2: ഓക്കെ, കൊച്ചുമക്കൾക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേഷൻ.
3: അതെ, അപർണ.
2: ഓക്കേ.

0: ശിവദക്ഷൻ
1: ശിവദക്ഷ്
0: ശിവദക്ഷ്
1: അവന്റെ അവരുടെ അപ്പൻ ശിവൻ.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും
1: അപർണ അല്ല പ്രവീണ.
0: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എന്താ
1: അവരുടെ ഫാമിലി?
0: ഓക്കെ, അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഉറപ്പായിട്ടും പ്ലേ ചെയ്യാം കേട്ടോ.
1: താങ്ക് യു.
0: ആ ഓക്കെ,
1: റീസാർത്തിനെ
0: ആ
1: അസർണയും തിരക്കെന്ന് പറയണം.
0: തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും.
1: അജയ് മണിയുടെ സ്നേഹാന്വേഷണം.
0: ഓക്കെ, സ്നേഹാന്വേഷണം തീർച്ചയായിട്ടും എത്തിക്കുന്നതായിരിക്കും.
1: പിന്നെ
0: ആ
1: അനാമികയെ സ്പെഷ്യലായിട്ട് അജയനും മണിയും തിരക്കെന്ന് പറയണം.
0: സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു തിരക്കം ഞാൻ ഉറപ്പായിട്ട് പറയുന്നതായിരിക്കും.
1: കാരണം എന്റെ അനിയത്തി കുട്ടിയ അനാമിക.
0: അതെ അല്ലേ,
1: അതുകൊണ്ട് സ്പെഷ്യൽ ആണ്.
0: ഓക്കെ, സ്പെഷ്യൽ ആയിട്ടുള്ളത് എന്തായാലും ഉറപ്പായിട്ടും പറയും. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്.
1: താങ്ക് യു.
0: അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് അജയ് മണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു പാട്ട് തന്നെയാണ്, വളരെ ഇഷ്ടമുള്ളൊരു സിനിമ തന്നെയാണ്. അമ്മയെ കാണാൻ എന്നൊരു സിനിമയിൽ ഉണരുണരു ഉണ്ണിപ്പൂവേ എന്ന പാട്ടാണ്. മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കെ രാഘവൻ സാറും അതുപോലെ തന്നെ ഭാസ്കരൻ സാർ വരികൾ എഴുതി. നമ്മുടെ എല്ലാം വളരെ പ്രിയങ്കരിയായിട്ടുള്ള ജാനകിയമ്മ പാടിയ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ്റെ ചെറുമക്കളായിട്ടുള്ള അപർണയ്ക്കും ശിവദക്ഷനും ചേർന്ന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ അപ്പനമ്മമാർക്കും ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫാമിലിക്ക് മൊത്തത്തിൽ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ചേട്ടൻ ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ആസ്ട്രിയ, ഐ എം അന്നപൂർണേശ്വരി ഫ്രം പുനലൂർ. പ്ലീസ് പ്ലേ ദ സോങ് ഗെഹ്റാ ഹുവാ ഫ്രം ദ മൂവി ദുരന്തർ ഫോർ മൈ ബ്രദർ ആനന്ദാസായനം എന്ന് പറഞ്ഞാണ് അന്നപൂർണേശ്വരി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു റൊമാൻറ്റിക് പാട്ടാണ് ഗെഹ്റാ ഹുവാ എന്ന പാട്ട്. ദുരന്തർ കണ്ടിട്ടുള്ള എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു പാട്ട് തന്നെയാണല്ലേ. അപ്പോൾ ഈ ഒരു പാട്ടാണ് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ശാശ്വത് സച്ദേവാണ്. അതുപോലെ തന്നെ അർജിത് സിംഗും അർമാൻ ഖാനും ചേർന്ന് പാടി. ഇർഷാദ് കാമൽ വരികൾ എഴുതിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അന്നപൂർണേശ്വരിയുടെ ബ്രദറായിട്ടുള്ള ആനന്ദാസായന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ആസ്ട്രിയ FM 90 ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919 0 0 4 7 4 2 9 1 9 0. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9 5 2 6 4 9 0 9 0 9 5 2 6 6 4 9 0 9 0. So keep on listening to Austria FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ഷെർപ്പ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ഷെർപ്പ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ഷിൽപ ജുവലേഴ്സ്, ചന്ദമുക്ക് കൊട്ടാരകര, ശില്പ ഗോൾഡ്, പ്യൂർ ഗോൾഡ്,
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
8: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് പാർലമെന്റ്. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 47. ഗുജറാത്തിലും ജമ്മുവിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഇറാനെതിരെ 13 ദിനവും ആക്രമണം തുടർന്ന് അമേരിക്ക. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇക്കാര്യം ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതു സംബന്ധിച്ച ബിൽ പാർലമെന്റിൽ ഉടൻ തന്നെ പാസാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചകളുമായി ബന്ധപ്പെട്ട് ഫാസ്റ്റ്ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സംബന്ധിച്ച കരട് നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകൾ ഇന്നലെ രാത്രി തന്നെ സമർപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 2.5 മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ്ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ സുപ്രധാന നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നടപടി സഹായിക്കുമെന്നും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരായ ശക്തമായ മുന്നറിയിപ്പായി ഇത് മാറുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രത്യേക ഫാസ്റ്റ്ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള തീരുമാനത്തെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും പ്രശംസിച്ചു. കേസുകൾ അതിവേഗം തീർപ്പാക്കി യുവാക്കൾ നീതി ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
9: कल जो प्रधानमंत्री जी ने निर्णय लिया कि पेपर लीक से संबंधित जो मामले अदालतों में लंबित हैं, चल रहे हैं, उनकी सुनवाई हम स्पेशली डेजिग्नेटेड फास्ट ट्रैक कोर्ट गठित करके करवाएंगे, जिससे डे टू डे बेसिस पे सुनवाई होगी, स्पीडी ट्रायल होगा और टाइम बाउंड इन्वेस्टिगेशन होगा, तो युवाओं को न्याय मिलेगा. ये बहुत बड़ा निर्णय है. उसी प्रक्रिया में कल दिन भर ये चर्चा चलती रही.
8: പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ്ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിൽ പ്രവർത്തിക്കുന്ന ഫാസ്റ്റ്ട്രാക്ക് കോടതിയിൽ അനു ഗ്രോവർ ബാലിഗയെ ആണ് ജഡ്ജിയായി നിയോഗിച്ചത്. ഫാസ്റ്റ്ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ തീരുമാനം വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും രാജ്യത്തെ യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം സോനം വാങ്ചുക് ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദ, ജിതേന്ദ്ര സിംഗ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് അവസാനിപ്പിച്ചത്. കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര രക്തസാക്ഷികളുടെ അചഞ്ചലമായ ധീരതയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച പാർലമെന്റ്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ അതിർത്തികൾ കാത്തുസൂക്ഷിക്കാൻ ജീവൻ ബലി നൽകിയ ധീര സൈനികരുടെ സ്മരണ പുതുക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ ദിവസ് ആചരിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യം, പരമാധികാരം എന്നിവ കാത്തുസൂക്ഷിക്കാനുള്ള നമ്മുടെ പ്രതിബദ്ധതയെ ഓർമ്മിപ്പിക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസെന്നും കാർഗിൽ ധീര യോദ്ധാക്കൾ രാജ്യത്തിന് എക്കാലവും മാതൃകയാണെന്നും രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. കാർഗിൽ വിജയ് ദിവസ് രാജ്യത്തെ സൈനികരുടെ ത്യാഗത്തെയും ധീരതയെയും സ്മരിക്കുന്നതിനുള്ള ദിവസമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
10: ये दिन हमारे भारतीय सशस्त्र बलों के आत्मविश्वास, अप्रतिम शौर्य और सर्वोच्च बलिदान का प्रतीक है. ये सभा भारतीय सशस्त्र बलों के उन वीर जवानों को श्रद्धापूर्वक नमन करती है जिन्होंने अत्यधिक दुर्गम पर्वतीय क्षेत्रों, विषम परिस्थितियों और प्रतिकूल मौसम की परवाह न करते हुए अद्वितीय वीरता और अटूट संकल्प का परिचय दिया और अपना सर्वोच्च बलिदान देकर देश की अखंडता और संप्रभुता की रक्षा की.
8: ई वार्तागल आकाशवाणी लिन.
11: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
8: റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബോലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെയാണ് 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായത്. മാർച്ച് പാസ്റ്റിൽ 126 അംഗ ഇന്ത്യൻ സംഘത്തെ മീരാഭായ് ചാനുവും ലൊവ്ലിന ബോർഗോഹെയ്നുമാണ് നയിച്ചത്. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. അസം പ്രളയത്തിൽ ഇന്നലെ 6 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരിച്ചവരുടെ എണ്ണം 47. 11 ജില്ലകളിലായി 7 ലക്ഷത്തിലധികം പേരായാണ് പ്രളയം ബാധിച്ചത്. ഗുജറാത്തിൽ 2 ദിവസമായി തുടരുന്ന കനത്ത മഴ അഹമ്മദാബാദിലും സൂറത്തിലുമടക്കം ജനജീവിതം ദുരിതത്തിലാക്കി. നവ്സാരി വൽസാദ് മേഖലകളിൽ നദികൾ കരകവിഞ്ഞ് പ്രളയ സമാന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ജമ്മുകാശ്മീരിൽ 3 ദിവസമായി തുടരുന്ന ശക്തമായ മഴ ജമ്മു ഡിവിഷനിൽ മേഘവിസ്ഫോടനത്തിനും അതിവേഗ പ്രളയത്തിനും കാരണമായി. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറക്കി. LDF സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കാട്ടാന ഭീഷണിയിൽ ഇടുക്കി ശാന്തൻപാറയും പരിസര പ്രദേശങ്ങളും. ആനയിറങ്കലിൽ ചക്കക്കൊമ്പൻ വീണ്ടും റേഷൻ കട തകർത്തു. തുടർച്ചയായി 12th ഈ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാന ആക്രമണമുണ്ടാകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
12: കഴിഞ്ഞ രാത്രി 9:30 മുതൽ പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. നാട്ടുകാർ ചേർന്ന് ആനയെ തുരത്തുകയും ചെയ്തു. എന്നാൽ പുലർച്ചയോടെ വീണ്ടും എത്തിയ കാട്ടുകൊമ്പൻ ആക്രമണം നടത്തുകയായിരുന്നു. റേഷൻ കട കൂടാതെ തൊഴിലാളി ലയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കടയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. നിരന്തരം കാട്ടാന ശല്യമുണ്ടാകുന്ന ആനയിറങ്കലിൽ വനംവകുപ്പിന്റെയോ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെയോ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് ആരോപണമുണ്ട്. റേഷൻ കട 12 തകർക്കപ്പെട്ടിട്ടും ശാശ്വതമായ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.
8: ഇറാനിൽ തുടർച്ചയായ 13rd ആക്രമണം തുടർന്ന് അമേരിക്ക. യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ 2 സൗദി എണ്ണക്കപ്പലുകൾ ആക്രമിച്ചതിന് പിന്നാലെ US ഇറാനിൽ ആക്രമണം ശക്തിപ്പെടുത്തുകയാണ്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർധന തുടരുകയാണ്. $100 മുകളിലെത്തിയ ബ്രന്റ് ക്രൂഡ് വില നിലവിൽ $98, WTI ക്രൂഡ് വില ബാരലിന് $90. 5th ലോക അഞ്ചു തവണ ലോക ചാമ്പ്യനായ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. നിലവിലെ ഫിഡെ പ്രസിഡന്റ് റഷ്യയുടെ ആർക്കാദി ദ്രോർക്കോവിച്ചിനെ യൂറോപ്യൻ യൂണിയൻ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് നേതൃമാറ്റം. സ്വിസ് യൂറോപ്യൻ യൂണിയൻ നിയമപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ദ്രോർക്കോവിച്ചിനുമേൽ നിലനിൽക്കുന്നിടത്തോളം കാലം ആനന്ദ് ഇടക്കാല പ്രസിഡന്റായി ചുമതലകൾ വഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 233 പോയിന്റ് താഴ്ന്ന് 76,157, നിഫ്റ്റി 69 പോയിന്റ് നഷ്ടത്തിൽ 23,799 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,360 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള രഥങ്ങളുടെ മടക്കയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ജനലക്ഷങ്ങൾ ക്ഷേത്ര നഗരിയിലെത്തി. ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ നിന്നാണ് രഥങ്ങൾ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് പാർലമെന്റ്. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 47. ഗുജറാത്തിലും ജമ്മുവിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഇറാനെതിരെ 13-ാം ദിനവും ആക്രമണം തുടർന്ന് അമേരിക്ക. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡോയിൽ വില കുതിച്ചുയരുന്നു. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. വാർത്തകൾ കഴിഞ്ഞു.
13: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ പ്ലേ ചെയ്ത് തരുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474 2919 0974 2919 0 വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490 90 9526490 90 അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, കാസറ്റ് കഫേയിലോട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ച് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ സാറ്റർഡേ, അതായത് നാളത്തെ ദിവസം നമ്മൾ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയില്ലേ ജയ ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വാട്സപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ദിയ ആണ്. ദിയ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ചേച്ചി, ഞാൻ ദിയ, എനിക്ക് രുദ്രൻ മൂവിയിൽ നിന്നും ജോർത്തലേ സോങ് വെച്ച് തരുമോ, ഇത് എൻ്റെ ഫാമിലിക്കും എനിക്കും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാണ് ദിയ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ദിയക്കുട്ടിക്കും ദിയക്കുട്ടിയുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് രുദ്രം എന്ന സിനിമയിലെ ജോർത്തലേ എന്ന പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അസൽ കോളാർ വരികളെഴുതി അസൽ കോളാർ, അതുപോലെ തന്നെ എം സി വിക്കി, ഓഫ്രോ ഇവർ ചേർന്ന് പാടി, ഓഫ്രോ തന്നെ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു പാട്ടാണല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വിജി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ആശ്രിയ, എനിക്ക് തെരു സിനിമയിലെ പാട്ട് വേണം എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഏത് പാട്ട് വേണം എന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് തെരു സിനിമയിലെ ഉണ്ണാലെ എന്നാലെ എന്ന പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. എൻ എ മുത്തുകുമാർ സാർ വരികൾ എഴുതി, ജി വി പ്രകാശ് മ്യൂസിക് കമ്പോസ് ചെയ്തു, ഹരിഹരനും അതുപോലെ തന്നെ സൈന്ധവിയും വൈക്കം വിജയലക്ഷ്മി മാമും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു പാട്ടാണല്ലേ. അപ്പോൾ ഈ 2 പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സു കീപ് ഓൺ ലിസണിങ് ടു ആശ്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ആവാ മാമേ, വന്ന് കൊഞ്ഞപ്പരട്ടി അമ്മക്ക് തൂക്കി അമുക്ക് മാമ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
6: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.

0: യാസിത് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Once again, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 14 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
3: ഞാൻ ഷീബ.
2: ഷീബ ചേച്ചി, എന്തുകൊണ്ട് വിശേഷം?
3: മഴയൊന്നുമില്ല,
2: സുഖായിട്ടിരിക്കുകയാണ്. ഓക്കെ, ഭക്ഷണം ഒക്കെ കഴിച്ചോ?
3: സുഖായിട്ടിരിക്കുകയാണ്.
2: ഭക്ഷണം കഴിച്ചോ?
3: കഴിച്ചില്ല.
2: ഓക്കെ ചേച്ചി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
3: എനിക്ക്
2: കറുപ്പാന കണ്ണഴകി എന്ന പാട്ടാണ്. അത് ആർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ്
3: ചെയ്യുന്നേക്കുന്ന എല്ലാവർക്കും?
2: ഓക്കെ, ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ.
3: എന്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും.
2: ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, താങ്ക് യു ചേച്ചി. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ഷീബ ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് ആട്ടുപൊലിയാട്ടം എന്ന സിനിമയിലെ കറുപ്പാന കണ്ണഴകി എന്ന പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. രതീഷ് സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, മോഹൻ സാജർ സർ ലിറിക്സ് എഴുതി, മമത മോഹൻദാസും അതുപോലെ തന്നെ രതീഷ് വേക്കയും ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പൊ ആ പാട്ട് എന്തായാലും കേൾപ്പിച്ച് തരുന്നതായിരിക്കും. അതിന് മുന്നായി നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗിരീഷ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നമസ്കാരം, പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും എന്ന സിനിമയിലെ കൂട്ടിമുട്ടിയ കണ്ണ് ചൊല്ലണ് എന്ന പാട്ട് കേൾപ്പിക്കാമോ എന്നാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ഗിരീഷ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. കുഞ്ചാക്ക ബോബനൊക്കെ അഭിനയിച്ച സിനിമ ഇപ്പോഴും നമ്മുടെ മനസ്സിലോട് ഇങ്ങനെ ഓടുന്നുണ്ടല്ലേ കേൾക്കുമ്പോൾ തന്നെ. ശങ്കർ മഹാദേവൻ സാറും അതുപോലെ തന്നെ നമ്മുടെ ചിത്രാമയും ചേർന്ന് പാടി, അതുപോലെ തന്നെ ശരത് വയലാർ സാർ ഗാനരചന ചെയ്തു, വിദ്യാസാഗർ സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. അപ്പം ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900 0474-279-1900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526499009 6649909. So keep on listening to Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: യാസിൻ കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാൻ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ മായയാണ്.
2: ഹലോ മായ ചേച്ചി, റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കോ.
3: കേട്ടില്ല.
2: അല്ല, റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കോ. ഓക്കെ. മായ ചേച്ചി എവിടെ നിന്നാ വിളിക്കുന്നേ? മുട്ടറയിൽ നിന്നാണ് വിളിക്കുന്നത്. വീട്ടിൽ ആരൊക്കെയുണ്ട്?
3: വീട്ടിൽ ഞാൻ, എന്റെ രണ്ട് മക്കള്, എന്റെ ചേട്ടൻ, പിന്നെ ഞങ്ങളുടെ അമ്മ.
2: ഓക്കെ. മക്കളൊക്കെ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
3: മക്കൾ ഒരാള് 10-ൽ, ഒരാള് 7-ൽ.
2: ഓക്കെ. അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചോ?
3: ആ, ചോറിട്ട് കമ്പനി ഇരിക്കുക.
2: ആണല്ലേ. ഓക്കെ ചേച്ചി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കേണ്ടേ?
3: എനിക്ക് തേന്മാവിൻ കൊമ്പത്തിനകത്തുള്ള ഒരു പാട്ട്.
2: കള്ളിപ്പൂങ്കുയിലെ ആയാലോ?
3: ഉറപ്പായിട്ടും
2: പ്ലേ ചെയ്ത് തരാമേ. താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് മായ ചേച്ചിയാണ്. മായ ചേച്ചി പ്രസാദ് ഏട്ടന് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ചോദിച്ചിരിക്കുന്നത് കള്ളിപ്പൂങ്കുയിലെ എന്ന പാട്ടാണ്. തേന്മാവ്

1999 സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണല്ലേ. എം ജി ശ്രീകുമാർ സർ പാടി, അതുപോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരി സർ വരികൾ എഴുതി, ബി ഡി ഇഗ്നേഷ്യസ് സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് ഈ പാട്ട്. എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിനു മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കൃഷ്ണൻകുട്ടി ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ്, ഞാൻ കൃഷ്ണൻകുട്ടി ചക്കു വരയ്ക്കൽ. എനിക്ക് ഓലഞ്ഞാല് കുരുവി എന്ന ഗാനം വെച്ച് തരുമോ? ചിത്രം അറിയില്ല എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൃഷ്ണൻകുട്ടി ചേട്ടന് വേണ്ടിയിട്ട് 1983 എന്ന സിനിമയിൽ പി ജയചന്ദ്രൻ സാറും അതുപോലെ തന്നെ വാണി മാമം ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കി, പി കെ ഹരിനാരായൺ സർ വരികൾ എഴുതി, ഗോപി സുന്ദർ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ ഓലഞ്ഞാലി കുരുവി എന്ന പാട്ട്. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടിട്ട് വരാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919074 0974 219909 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490900 9526690909. So keep on listening to Astria FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
7: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. അപ്പൊ നമ്മളോട് ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് ഒരു കോളർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? സിന്ധു ചേച്ചി, എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ട് പോവാണല്ലേ. ഭക്ഷണം കഴിച്ചോ? കഴിച്ചില്ല. വീട്ടിലാരൊക്കെ ഉണ്ട്?
2: അമ്മ, എന്റെ മക്കളോ, ഞങ്ങൾ എല്ലാവരും.
1: എല്ലാരും ഇങ്ങനെ സുഖമായിട്ടിരിക്കാ അല്ലേ. ഓക്കെ ചേച്ചി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: എനിക്ക് പഴശ്ശിരാജയിലെ
1: ഓക്കെ. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
2: ഡെഡിക്കേഷൻ ഉണ്ട്. പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും ആശ്രയം.
1: ഓക്കെ ചേച്ചി, അപ്പൊ ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം. താങ്ക് യു ഫോർ കോളിംഗ്.
2: ശരി.
1: അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് സിന്ധു ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു നൊസ്റ്റാൾജിക് പാട്ട് തന്നെയാണ്, ആദ്യ വശ സന്ധ്യ പൂത്തത് എവിടെ എന്ന പാട്ട്. കേരളവർമ്മ പരശുരാജ സിനിമയിൽ ദാസേട്ടനും എം ജി ശ്രീകുമാർ സാറും ചേർന്ന് പാടി, ഒ എൻ വി കുറുപ്പ് സാർ വരികൾ എഴുതി, ഇളയരാജ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഈ പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിനു മുന്നായി നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുബ്രഹ്മണ്യ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ്, ജോക്കർ സിനിമയിലെ ഒരു പാട്ട് വേണം, കണ്ണീർ മഴയത്ത് എന്ന പാട്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ചേട്ടന് വേണ്ടിയിട്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ജോക്കർ എന്ന സിനിമയിൽ നമ്മുടെ ദാസേട്ടനും യൂസഫ് അലി കേച്ചേരി സാർ വരികൾ എഴുതി, മോഹൻ സിതാര സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് കണ്ണീർ മഴയത്ത് എന്ന പാട്ട്. അപ്പൊ എന്തായാലും ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490900 9526490900. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: യാസിഡ് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 54 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫെ വൈൻഡ് അപ്പ് ചെയ്ത് പോകാനുള്ള സമയമായിരിക്കാണ്. അതിനു മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കാത്തു ആണ്. ഹലോ ആശ്രിയ, ഞാൻ കാത്തു. എനിക്ക് കണ്ണോട് കണ്ണായിടാം എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് കാത്തു ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കാത്തുവിന് വേണ്ടിട്ട് എന്തായാലും ജോബ് കുര്യനും അതുപോലെ തന്നെ മൃദുല വാര്യരും ചേർന്ന പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ട് ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജയ ആർക്കിടെക്ട്സ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ ലൈവിൻ്റെ ടൈമിൽ റീജോയിൻ ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ എനിക്കെന്തായാലും ഇന്നത്തെ ലൈവ് ഒക്കെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രിയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

0: ഗർഭധാരണത്തിന് തടസ്സങ്ങൾ നേരിടുന്നവർക്ക് അമ്മയാകാനുള്ള ഏറ്റവും ആധുനികവും സുരക്ഷിതവുമായ വഴിയാണ് IVF അഥവാ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ജൂലൈ 25 ലോക IVF ദിനത്തോടനുബന്ധിച്ച് വന്ധ്യത ചികിത്സയിലെ സാധ്യതകളെ കുറിച്ചും IVFനെ കുറിച്ചും അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററിലെ ഡോക്ടർ അഞ്ജു മാധവ്. കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ ആർജെ അനാമിക്കയോടൊപ്പം. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഏതൊരു ദമ്പതികളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് മെറ്റേണിറ്റിയും പറ്റേണിറ്റിയും അല്ലെ? എന്നാൽ ചിലർക്കെങ്കിലും ആ കാത്തിരിപ്പ് കുറച്ച് നീളാറുണ്ട്. ഒരുപാട് പ്രതീക്ഷകളും ചിലപ്പോഴൊക്കെ ചെറിയ നിരാശകളും ആ കാത്തിരിപ്പിൽ ഉണ്ടാകാറുണ്ട്. പ്രതീക്ഷകൾ അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് പുതിയൊരു ജീവന്റെ തുടിപ്പുമായിട്ടെത്തിയ അത്ഭുതമാണ് IVF അഥവാ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. July 25th വേൾഡ് IVF ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഡേയുടെ ഭാഗമായിട്ട് IVFനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററിലെ ഡോക്ടർ ആയിട്ടുള്ള അഞ്ജു മാധവാണ്. ഡോക്ടർ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ.
2: താങ്ക് യു.
1: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
2: നല്ല വിശേഷങ്ങൾ. എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖമായിട്ടിരിക്കുന്നു. മാം, ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, പല ആൾക്കാർക്കും എന്താണ് ഈ ഒരു IVF എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. സോ സാധാരണക്കാർക്ക് വേണ്ടി IVF എന്താണെന്ന് ഒന്ന് സിമ്പിൾ ആയിട്ട് പറയാമോ?
2: IVF എന്ന് പറയുന്നത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, അതിന്റെ ഫുൾ ഫോം ആണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് നോർമൽ പ്രഗ്നൻസി, അതായത് സ്വാഭാവിക ഗർഭധാരണത്തിൽ സംഭവിക്കുന്നത്, എന്താണ് IVF പ്രഗ്നൻസി സംഭവിക്കുന്നത് അറിയണം അല്ലെ. ഇപ്പൊ നോർമൽ പ്രഗ്നൻസി, അതായത് നാച്ചുറലി നമുക്ക് കൺസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയുടെ ഉള്ളിൽ അണ്ടാശയങ്ങളിൽ നിന്ന് ഓവറീസ് നിന്ന് ഫോളിക്കൾ പുറത്തു വരുന്നതിനെ ഓവുലേഷൻ എന്ന് പറയും. അപ്പൊ അങ്ങനെ പുറത്തു വന്ന എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യുന്ന സ്പേംസ്, യൂട്രസിനകത്ത് സ്പേംസ് ഉണ്ടെങ്കിൽ ഈ ഫെർട്ടിലൈസ് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ടാകുന്നത് യൂട്രസിന്റെ സൈഡിലുള്ള ഫെലോപ്പിയൻ ട്യൂബിലാണ്. ഇങ്ങനെയാണ് നോർമൽ പ്രഗ്നൻസി ഒരു ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്ന് വളർന്നു വരുന്നത്. പക്ഷേ IVF ട്രീറ്റ്മെന്റ് എടുക്കുന്നതിൽ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രോസസ്സ്, അതായത് നമ്മളുടെ യൂട്രസിന്റെ സൈഡിലുള്ള ട്യൂബില് നാച്ചുറലി നടക്കുന്ന ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ്സ് നമ്മളുടെ IVF ലാബിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെ, അതാണ് ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ്, ജീവന്റെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് ഫെർട്ടിലൈസ്ഡ് എഗ് ആണ്, എംബ്രിയോ എന്നാണ് നമ്മൾ സയൻസിൽ പറയുന്നത്. ആ എംബ്രിയോ ലാബിൽ ഉണ്ടായിട്ട് ആ എംബ്രിയോനെ യൂട്രസിന്റെ അകത്തേക്ക് നിക്ഷേപിച്ചുകൊണ്ട് ഒരു പ്രഗ്നൻസി ആക്കുന്നു. അതാണ് IVFലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്.
1: നമ്മൾ ഏത് സിറ്റുവേഷൻസിലാണ് ദമ്പതികൾക്ക് പൊതുവെ ഈ ഒരു IVF ചികിത്സ നിർദ്ദേശിക്കുന്നത്?
2: ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം സ്വാഭാവികമായിട്ടും ഗർഭം ധരിക്കാൻ വേണ്ടിയുള്ള ഒരു മെയിൻ പ്രോബ്ലംസ് വരുമ്പോ എഗ്ഗിലുണ്ടാകുന്ന ഇഷ്യൂസ് ഉണ്ടാകാം, ചിലർക്ക് എഗ്ഗ് നോർമലി ഓവുലേറ്റ് ചെയ്യാത്തവരുണ്ടാകാം, പിന്നെ ട്യൂബില് തടസ്സങ്ങൾ ഉള്ളവരുണ്ടാകാം, പിന്നെ സ്പേം ഫെർട്ടിലൈസ് ചെയ്യേണ്ട സ്പേംസിനുള്ള പ്രശ്നങ്ങൾ, അതായത് നല്ല മോട്ടൈൽ സ്പേംസ് അല്ല എന്നുണ്ടെങ്കിൽ ഈ നാച്ചുറൽ ആയിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കത്തില്ല.
1: അപ്പൊ
2: ഇങ്ങനെയുള്ള റീസൺസ് കൊണ്ട് പ്രഗ്നൻസി ആകാൻ തടസ്സമുള്ളവർക്കാണ് IVF ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: കേട്ടത് സത്യമാണ്, അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
5: അസിസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. യെസ്, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. നാളെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജൂലൈ 25 നമ്മൾ വേൾഡ് ഐ വി എഫ് ഡേ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. സോ ഈ ഒരു ഡേയുടെ ഭാഗമായിട്ട് ഐ വി എഫിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററിലെ ഡോക്ടറായിട്ടുള്ള അഞ്ജു മാധവാണ്. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു ചികിത്സയാണ് IVF എന്ന് പറയുന്നത്. പുരുഷന്മാരിലെ ബന്ധിത പ്രശ്നങ്ങൾക്ക് ഈ ഒരു IVF എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ ആകുന്നത്?
2: IVF എന്ന് പറയുന്നത് പ്രഗ്നൻസി ആകേണ്ടത് സ്ത്രീകൾക്കാണല്ലോ. അപ്പം ട്രീറ്റ്മെന്റ് വരുന്നത് അറ്റ് ദ റിസീവിംഗ് എൻഡ് സ്ത്രീകളാണ്. പക്ഷേ റീസൺസ് സ്ത്രീകളിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം ആകണം എന്നില്ല.
1: അതെ അതെ,
2: മനസ്സിലായില്ലേ? ഇപ്പൊ സ്ത്രീകളിലുള്ള ഓവുലേഷൻ പ്രശ്നങ്ങളും ട്യൂബിലുള്ള പ്രോബ്ലംസ്, പുരുഷന്മാരിലെ സ്പേംസിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് സാധാരണഗതിയായി നമുക്ക് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനകത്തുള്ള പ്രോബ്ലംസ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ IVF വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്.
1: ഈ ഒരു IVF എത്ര സ്റ്റെപ്സ് ആണ് മെയിൻ ആയിട്ട് ഉള്ളത്?
2: IVF സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പേഷ്യന്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നിടം തൊട്ട് തുടങ്ങും. അതായത് നമ്മുടെ ക്ലിനിക്കിൽ ഇപ്പം പ്രഗ്നൻസി ആകാൻ താമസിക്കുന്നു എന്ന് പറയുന്ന ഒരു കപ്പിള് വരുമല്ലോ. കപ്പിള് വരുമ്പം അവരെ ഇവാലുവേറ്റ് ചെയ്യുന്ന വെച്ചാൽ അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക, എന്നിട്ട് എന്ത് റീസൺ കൊണ്ടാണ് അവർക്ക് പ്രഗ്നൻസി ആകാത്തതെന്ന് കണ്ടുപിടിക്കുകയും ആ രീതിക്കാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ അതെല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് IVF ആണ് അവർക്ക് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ എഗ് പിക്കപ്പ് പ്രൊസീജിയറാണ്. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് യുട്രസിന്റെ സൈഡിലുള്ള ഓവറീസിലെ ഫോളിക്കിൾസിനെ വളർത്തിക്കൊണ്ടുവരണം. ഈ ഫോളിക്കിൾസിന്റെ അകത്താണ് എഗ് ഇരിക്കുന്നത്. അപ്പൊ ആ ഫോളിക്കിൾസിനെ വളർത്താൻ വേണ്ടിയിട്ട് ഗോണാഡ്രോപ്പ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻസ് ഒരു ആവറേജ് 9 to 10 ദിവസം വരെ എടുക്കേണ്ടി വരും. ഡെയിലി ഇഞ്ചക്ഷൻസ് ആണ്. എന്നിട്ട് ആ എഗ് മെച്ചുറായി ഒരു പർട്ടിക്കുലർ സൈസിലുള്ള ഫോളിക്കിൾ സൈസ് എത്തിക്കഴിഞ്ഞാൽ പുറത്തേക്ക് എഗ് എടുക്കുന്ന പ്രൊസീജിയർ, അതാണ് എഗ് പിക്കപ്പ് അല്ലെങ്കിൽ എഗ് റിട്രീവൽ എന്ന് പറയും. എന്നിട്ട് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ ആ എഗിനെ കാണുകയും എന്നിട്ട് നമ്മളുടെ മൈക്രോസ്കോപ്പിനുള്ളിൽ തന്നെ എഗ്ഗിനെയും സ്പെർമിനെയും തമ്മിൽ ഫ്യൂസ് ചെയ്യുക, ഫെർട്ടിലൈസേഷൻ ചെയ്യുകയും ചെയ്യും. അത് ഒരു 3 to 5 days ലാബിൽ നമ്മൾ വളർത്തുകയാണ് ചെയ്യുന്നത്, IVF ലാബിൽ വളർത്തുക ചെയ്യുന്നത്. അങ്ങനെ വളർത്തിയിട്ട് ഒരു 5 days ആയ എംബ്രിയോസിനെ യൂട്രസിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് ആ ഒരു പ്രൊസീജിയറാണ് എംബ്രിയോ ട്രാൻസ്ഫർ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു 2 weeks നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പം ഓൾമോസ്റ്റ് ഒരു 1 month നീണ്ടു നിൽക്കുന്ന പ്രൊസീജിയറാണ് IVF എന്ന്
1: പറയുന്നത്. ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ദമ്പതികൾ പ്രധാനമായിട്ടും കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് മാം?
2: നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പൊതുവായിട്ട് പ്രഗ്നൻസി ആവാൻ ആഗ്രഹിക്കുന്നവര് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴും അല്ലെങ്കിലും നാച്ചുറലി ആണെങ്കിലും അവരൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഫുഡിന്റെ അകത്താണെങ്കിൽ ഹെൽത്തി ഫുഡ് പറഞ്ഞു കൊടുക്കുമ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പം എല്ലാ ഘടകങ്ങളും ഉള്ള കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീനും ഫാറ്റും എല്ലാം അടങ്ങിയിട്ടുള്ളത് ഒരു മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കുക. ഹോം ഫുഡ് കഴിക്കാനാണ് മെയിൻലി പറയുന്നത്. ഫാസ്റ്റ് ഫുഡ് അവോയ്ഡ് ചെയ്യുക, ഓയിലി ഫുഡ് അങ്ങനത്തെ ഉള്ളതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇപ്പം ചിലർ ചോദിക്കാറുണ്ട് ചിക്കൻ കഴിക്കുന്നത് പ്രശ്നമാണോ എന്ന്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ചിക്കൻ കഴിക്കാം. ചിക്കൻ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, പ്രോട്ടീൻ നല്ലൊരു സോഴ്സ് തന്നെയാണ് ചിക്കൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളത് ഫ്രൈഡ് ആയിട്ടും പുറത്തുനിന്ന് ഫാസ്റ്റ് ഫുഡ് ആയിട്ടും ഒക്കെ കഴിക്കുമ്പോഴാണ് അത് അൺഹെൽത്തി ആയി പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഏതൊക്കെ രീതിയാണ് ഫുഡിനകത്ത്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം അതിൻ്റെതായ പോർഷൻസ് എടുത്ത് കഴിക്കണം എന്നാണ് പറയുന്നത്.
1: ജങ്ക് ഫുഡ്സ്
2: മാക്സിമം അവോയ്ഡ് ചെയ്യണം, അത് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ്.
1: നമുക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുമോ ഈ ഒരു ടൈമിലൊക്കെ?
2: പിന്നെ എന്തായാലും പറ്റും. മെയിൻലി നമ്മൾ നല്ലൊരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയില്ലേ, വെയിറ്റും ഹൈറ്റും അനുസരിച്ചിട്ടുള്ള ഒരു ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ പേഷ്യന്റ് വരുമ്പോൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുകയും ഐഡിയൽ ബോഡി മാസ് ഇൻഡെക്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഒരു 21 to 23 ആണ് ഒരു ഐഡിയൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ വെയിറ്റ് കുറയ്ക്കാനും പറയും. അപ്പൊ വെയിറ്റ് കുറയ്ക്കാനായിട്ടുള്ള സ്റ്റെപ്സിൽ നമുക്ക് ഹെൽത്തി ഫുഡും ഉണ്ട്, എക്സസൈസും ഉണ്ട്. അപ്പം ചിലരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ പ്രഗ്നൻസി ആകാനായിട്ട് ട്രൈ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്തും ഒന്നും എക്സസൈസ് പാടില്ല, അനങ്ങരുത്, നടക്കരുത്. അപ്പൊ അത് നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം എന്നാ പറയുന്നത്. എല്ലാ എക്സസൈസ് റെജിമെന്റും നമുക്ക് ചെയ്യാം. ഇപ്പൊ യോഗയാണെങ്കിൽ യോഗ ചെയ്യാം, സൂംബ ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ട് അത് ചെയ്യാം, പിന്നെ ജിമ്മിൽ പോകാം, വല്ല റണ്ണിങ് വാക്കിംഗ് സൈക്ലിംഗ് സ്വിമ്മിങ് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല രീതിയിൽ വെയിറ്റ് കുറയ്ക്കുക. പിന്നെ എന്ത് എക്സസൈസ് ആണ് നിങ്ങൾ ചെയ്യുന്നത് അത് തന്നെ നമ്മുടെ ട്രീറ്റ്മെന്റ് സമയത്തും പ്രഗ്നൻസി സമയത്തും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ആകെ നമ്മൾ പറയുന്ന എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ദിവസങ്ങളിൽ സ്ട്രെയിൻ എടുത്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഒഴിവാക്കണം എന്ന് തന്നെയാണ് പറയുന്നത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കെ തെരുവ്.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററിലെ ഡോക്ടറായിട്ടുള്ള അഞ്ജു മാധവാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് പ്രഗ്നൻസി ഒരിക്കലും ലേറ്റ് ആക്കാനായിട്ട് പാടില്ല, ലേറ്റ് ആകും തോറും കോംപ്ലിക്കേറ്റഡ് ആവാറുണ്ട് എന്ന് പൊതുവേ പറയാറുണ്ട്. സോ പ്രഗ്നൻസിയിലെ ഏജ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ IVF ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ഏജിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്?
2: നമ്മുടെ IVF ട്രീറ്റ്മെന്റിന്റെ സക്സസ് റേറ്റ്, അതായത് സക്സസ് റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്താലേ ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടണം. റിസൾട്ട് കിട്ടുന്നത് മാത്രമല്ല ആ കുഞ്ഞിനെ നമുക്ക് ആ പ്രഗ്നൻസി ഹെൽത്തി ആയിട്ട് കൊണ്ടുപോയി ഒരു ടേക്ക് ഹോം ബേബി, ഒരു ഹെൽത്തി ബേബിയെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ സക്സസ് റേറ്റിന്റെ ഒരു മാനദണ്ഡമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്. IVF ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് ഒരു റിസൾട്ട് വേണം, ഒരു ഹെൽത്തി ബേബിനെ വീട്ടിൽ കൊണ്ടുപോകണം, അതാണല്ലോ ആലോചിക്കുന്നത്.

0: അപ്പം ഇതിനകത്ത് ഏജിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് അത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഐ വി എഫ് ചെയ്യുമ്പോൾ നമ്മൾ എഗ്ഗിനെയും സ്പേമിനെയും കൂട്ടിയോജിപ്പിക്കുക ചെയ്യുന്നത്. അപ്പം ഈ എഗ്ഗിന്റെ ക്വാളിറ്റിയാണ് ഏറ്റവും നല്ല ഒരു എംബ്രിയോ, അതുവഴി ഏറ്റവും നല്ലൊരു പ്രഗ്നൻസി ഉണ്ടാകാനായിട്ടുള്ളൊരു വലിയ ഘടകം എന്ന് പറയുന്നത്. അപ്പൊ എഗ്ഗിന്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ഡിറ്റർമിൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഘടകം ആ സ്ത്രീയുടെ ഏജാണ്. പണ്ട ആളുകളൊക്കെ പറയുന്നത് പോലെ ഒരു ബെസ്റ്റ് ടൈം ടു കൺസീവ് ഇസ് ബിറ്റ്വീൻ 21 and 25, അപ് ടു 30 എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാല് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് ഈ എഗ്ഗിന്റെ ക്വാളിറ്റി കുറഞ്ഞു വരുന്നതുകൊണ്ടാണ്. നമ്മൾ കേട്ടില്ലേ, പ്രായമാകുമ്പം അമ്മമാര് ആവുന്നതല്ല അവരുടെ കുഞ്ഞുങ്ങൾക്ക് വൈകല്യം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാകാറുണ്ട്. അപ്പൊ അതെല്ലാം ഈ ഏജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രായം കൂടുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള അസുഖങ്ങൾ വരുന്നത്. അതായത് ബി പി ഉണ്ടാകാം, ഷുഗർ ഉണ്ടാകാം, പിന്നെ യൂട്രസിലുള്ള ഫൈബ്രോയിഡ്സ് പ്രായം കൂടുമ്പോഴാണ് വരുന്നത്. അപ്പം പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസിയിലേക്ക് പോകും അല്ലേ. ഇതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാലും നമുക്കൊരു ബേബി ഉണ്ടായി, ആ കുഞ്ഞുങ്ങളെ വളർത്തി, നമുക്ക് ആ ഒരു അവരുടെ കുട്ടിക്കാലം ആഘോഷിക്കണമെങ്കിലും പിന്നെ അവരെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നോക്കണമെങ്കിലും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ മാത്രമേ
1: പറ്റൂ.
0: അവരുടെ കൂടെ ഓടി നടക്കാനും അവരുടെ ഓരോ കാര്യങ്ങൾക്കും കൂടെ നിൽക്കാനും ആ ഒരു സ്ട്രെസ് എടുക്കാനും ഈ പാരന്റ്ഹുഡ് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ആവുക എന്ന് പറയുന്നത് വളരെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി അല്ലേ. അത് ഏറ്റെടുക്കണമെങ്കിൽ പ്രായമാകുന്നതിനേക്കാളും മുന്നേ, അതായത് നമ്മൾ യങ് ആയിട്ടിരിക്കുമ്പോൾ മാത്രമേ അതിന്
1: പറ്റുള്ളൂ.
0: സോ ഒരു മെയിൻ മെസ്സേജ് എന്ന് പറയുന്നത് അതാണ്, നമ്മൾ കുട്ടികൾ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ആകുക എന്നുള്ളതാണ്.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കേൾക്കാൻ കുതിച്ച ഹിന്ദി ഗാനങ്ങളുമായി യാദേൻ എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണി മുതൽ 11 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. യെസ്, കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. നാളെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ July 25th നമ്മൾ വേൾഡ് IVF ഡേ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. സോ ഈ ഒരു ഡേയുടെ ഭാഗമായിട്ട് IVFനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററിലെ ഡോക്ടറായിട്ടുള്ള അഞ്ജു മാധവാണ്. അതുപോലെ തന്നെ മാം, എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് ഈ ഒരു IVFന്റെ വിജയ സാധ്യത യഥാർത്ഥത്തിൽ എത്ര ശതമാനമാണ്? ആദ്യത്തെ ശ്രമത്തിൽ ഒക്കെ ആവാത്ത ആൾക്കാരുണ്ട്, അപ്പോ അതിന്റെ വിജയ സാധ്യതയെ കുറിച്ചൊന്ന് പറയാമോ?
2: ഒരു IVF ട്രീറ്റ്മെന്റിന്റെ വിജയ സാധ്യത നമ്മള് ജനറലി പറയുന്നത് 40-50%, 40-50% വരെയാണ്. അതായത് ഒരു 10 പേര് ചെയ്യുമ്പോൾ അതിനകത്ത് 4-5 പേർക്കായിരിക്കും ഫസ്റ്റ് ടൈമിൽ പോസിറ്റീവ് ആകാനുള്ള സാധ്യത. പക്ഷെ ഈ സക്സസ് റേറ്റിനെ തീരുമാനിക്കുന്ന ഒരു വലിയ ഘടകം ഏജ് ആണല്ലോ. അപ്പോ യങ് ഏജിലുള്ളവർക്ക് 50% കൂടുതലായിരിക്കാം, ഒരു 80% എങ്കിലും സക്സസ് റേറ്റ് യങ് ഏജിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അത് ഏജ് കൂടുമ്പോൾ മെയിൻലി സ്ത്രീകളുടെ പ്രായമാണ് നോക്കുന്നത്. 40-50 വയസ്സൊക്കെ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഈ 50% അവർക്ക് ഒരു റിസൾട്ട് കിട്ടത്തില്ല. അപ്പൊ അവർക്ക് മേ ബി അത് 20% അല്ലെങ്കിൽ 5% ഒക്കെ ആവും. പിന്നെ ഒരു 42-45 വയസ്സൊക്കെ ആവുമ്പോഴത്തേക്കും. അപ്പൊ ദാറ്റ് ലാസ്റ്റ്ലി ഡിപെൻഡ്സ് അപ്പോൺ ദി ഏജ്. പ്രായം, സ്ത്രീകളുടെ പ്രായമാണ് ഇതിന്റെ IVF സക്സസ് റേറ്റിനെ ഡിപെൻഡ് ചെയ്യുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്.
1: ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ട് ഓക്കെ ആയില്ലെങ്കിൽ പിന്നെ എത്ര നാള് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ട്രൈ ചെയ്യേണ്ടത്?
2: IVF ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് പിരീഡ്സ് സെക്കൻഡ് ഡേ തൊട്ടാണല്ലോ. എന്നിട്ട് ആ മാസം ആ ഒരു സൈക്കിൾ, ഒരു സ്ത്രീയുടെ ഒരു മെൻസ്ട്രൽ സൈക്കിൾ ആകുമ്പോഴത്തേക്ക് ഒരു ഫസ്റ്റ് സൈക്കിൾ കംപ്ലീറ്റ് ആവും. അപ്പൊ ആ സമയത്ത് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മെഡിക്കലി പറയുവാണെങ്കിൽ പിന്നീട് അടുത്ത സൈക്കിൾ തന്നെ തുടങ്ങുന്നത് കൊണ്ട് ഒരു പ്രശ്നവും, കാരണം നമ്മൾ എടുക്കുന്ന മെഡിസിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബോഡിയിൽ 24 hours 24 മണിക്കൂറിന് അപ്പുറത്തേക്ക് നിൽക്കുന്ന മെഡിസിൻസ് ഒന്നുമല്ല. അതുകൊണ്ട് നെക്സ്റ്റ് സൈക്കിളിൽ തന്നെ തുടങ്ങുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പ്രൊവൈഡഡ് അവരും കൂടെ റെഡി ആകണം. അതായത് ഇത്രയും ദിവസം ട്രീറ്റ്മെന്റ് എടുത്തു, അതിന്റെ പുറകെ നടന്നു, അതൊരു സ്ട്രെസ്ഫുൾ ജേണിയാണ്. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണമെങ്കിൽ ഒരു 1-2 മാസം ഗ്യാപ്പ് എടുക്കുന്നതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരുപാട് പേരുണ്ട് ബാക്ക് ടു ബാക്ക് ചെയ്യുന്നവർ, അത് വലിയ പ്രശ്നമില്ലാതെ കൊണ്ട് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. അതായത് നെക്സ്റ്റ് പീരീഡ്സിന് സെക്കൻഡ് ഡേ തൊട്ട് അടുത്ത സൈക്കിളും സ്റ്റാർട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ലാത്തൊരു ഓപ്ഷൻ തന്നെയാണ്.
1: ഓക്കെ, അതുപോലെ തന്നെ മാം, ഇങ്ങനെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ IVF ചികിത്സ സ്ത്രീകൾക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന ഒന്നാണെന്നും അതുപോലെ നിരവധി ഇഞ്ചക്ഷനുകൾ എടുക്കേണ്ടി വരും എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. ഇതില് എത്രത്തോളം സത്യമുണ്ട്?
2: ഇതിനകത്ത് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ രണ്ട് സമയത്താണ് വരുന്നത്, രണ്ട് ഒക്കേഷൻസിൽ. ഒന്ന് ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത്. പക്ഷെ ഇഞ്ചക്ഷൻസ് ഇപ്പം വളരെ തിൻ നീഡിൽ, ഇപ്പം രണ്ട് തരത്തിലുള്ള ഇഞ്ചക്ഷൻ, ഒന്ന് സബ്ക്യൂട്ടേനിയസ്, തൊലിയുടെ അടിയിൽ എടുക്കുന്ന, നമ്മുടെ ഇൻസുലിൻ ഒക്കെ എടുക്കുന്നത് പോലെ തന്നെയുള്ള ഇഞ്ചക്ഷൻസും ഉണ്ട്, അയ്യം മസിലിൽ എടുക്കുന്ന ഇഞ്ചക്ഷൻസും ഉണ്ട്. പക്ഷെ അതങ്ങ് ഭയങ്കര പെയിൻഫുൾ ഉള്ള അത്രയൊന്നുമില്ല. ഒരുപാട് പേരും എടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോഴും അവര് കുഴപ്പമില്ല, സഹിക്കാൻ പറ്റുന്ന ഒരു ഉറുമ്പ് കടിക്കുന്ന പോലെയോ അങ്ങനത്തെ ഒരു പെയിന് അവർ
1: പറയാറുള്ളൂ.
2: പിന്നെ ഉള്ള പെയിൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് എഗ്ഗ് പിക്കപ്പ് ചെയ്യുന്ന സമയത്ത്, അതായത് എഗ്ഗ് പുറത്തെടുക്കുന്ന സമയത്ത്. പക്ഷെ അത് നമ്മള് വളരെ ഒരു തിൻ നീഡില് ഘടിപ്പിച്ചിട്ടാണ് ഇത് ആസ്പിറേറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ആ സമയത്ത് ചിലർക്ക് പെയിൻ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അവരെ അനസ്തീഷ്യയില് ചെറുതായിട്ട് മയക്കം നൽകി എന്ന് പറയുമ്പോൾ വലിയൊരു ഓപ്പറേഷൻ പോലെയൊന്നുമല്ല, ഒരു 5-10 മിനിറ്റ്സിന്റെ കാര്യമേ ഉള്ളൂ ഈ പ്രൊസീജിയറിന്. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് അനസ്തീഷ്യ കൊടുക്കാറുണ്ട്. അതൊന്നെങ്കിൽ ജനറൽ അനസ്തീഷ്യ അല്ലെങ്കിൽ മയക്കം നൽകുന്ന ചെറിയ മെഡിസിൻസ്, അതല്ലെന്നുണ്ടെങ്കിൽ ഗർഭാശയ മുഖത്ത് സെർവിക്സിന്റെ അവിടെ നമ്മൾ ലോക്കൽ അനസ്തീഷ്യ കൊടുത്തിട്ടും ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പെയിന് ഒഴിവാക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ്സ്.
1: അപ്പോ IVFനെ കുറിച്ച് ഇനി കുറച്ചധികം കാര്യങ്ങൾ കൂടി ഡോക്ടറോട് ചോദിക്കാനായിട്ടുണ്ട് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററിലെ ഡോക്ടറായിട്ടുള്ള അഞ്ജു മാധവാണ് കേട്ടോ. ഈ ഒരു IVF ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് സ്ത്രീകൾ ഒരുപാട് മെന്റൽ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. പ്രഗ്നൻസി എന്ന് പറയുന്ന ജേണി തന്നെ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജേണിയാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്തും പ്രഗ്നന്റ് ആവാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്തും അവരൊരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോ അതിനെയൊക്കെ എങ്ങനെയാണ് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുക?
2: ഇതൊരു ഭയങ്കര സ്ട്രെസ്ഫുൾ ജേണിയാണ്
1: തീർച്ചയായിട്ടും.
2: പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളില്ല അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവാൻ താമസിക്കുന്നു പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കുറ്റപ്പെടുത്തൽ കേൾക്കുന്നത് സ്ത്രീകൾക്കാണ്. അപ്പൊ അവർക്ക് ഫാമിലി സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് ക്ലിനിക്ക് വരുമ്പോൾ നമ്മളൊരു കപ്പിളിനെ കണ്ട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് അവരെ കുറിച്ചൊരു ജനറൽ ഐഡിയ കിട്ടും. അപ്പൊ ഞങ്ങളുടെ ഒരു ഫസ്റ്റ് കൺസൾട്ടേഷൻ തന്നെ ഒരു 45 മിനിറ്റ്സ് തൊട്ട് ഒരു മണിക്കൂർ നീണ്ട ഒരു കൺസൾട്ടേഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ മെഡിക്കൽ കാര്യങ്ങൾ മാത്രമല്ല, അവരെ മൊത്തം ഒന്ന് പഠിക്കാനും അവരുടെ ഹിസ്റ്ററി എടുക്കാനും നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പൊ അവരെല്ലാം നമ്മളോട് തുറന്നു പറയും. വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അമ്മായിയമ്മയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ജോലിയുടെ സ്ട്രെസ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് അവർ നല്ലൊരു സപ്പോർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും ഇതിനോട് വലിയ പ്രോബ്ലം ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും. മെയിൻ എനിക്ക് തോന്നിയിട്ടുള്ളത് മെഡിക്കൽ സപ്പോർട്ടിനൊപ്പവും അതിനോട് അതിൽ കൂടുതലും അതിലുപരിയായിട്ടും അവർക്ക് വേണ്ടത് ഒരു മെന്റൽ സപ്പോർട്ടാണ്. കാരണം അറിയാമല്ലോ, എപ്പോഴും ലേഡീസ് ആണ് ഇതിന്റെ ഒരു കുറ്റപ്പെടുത്തൽ ഏറ്റെടുക്കേണ്ടി വരുന്നത്. അപ്പം ആ ഒരു സപ്പോർട്ട് അവർക്ക് കൊടുക്കണം. അത് ഫാമിലിയുടെ അടുത്തുനിന്നും ഉണ്ടാവണം, അത് നമ്മുടെ അടുത്തുനിന്നും ഉണ്ടാവണം,
1: ഹസ്ബൻഡിന്റെ
2: അടുത്തുനിന്നും ഉണ്ടാവണം.
1: മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ കേസിൽ? അങ്ങനെ എന്തെങ്കിലും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും?
2: നമ്മുടെ അടുത്തുനിന്ന് വന്ന് സന്തോഷമായിട്ട് പോകുന്ന എല്ലാവരെയും നമ്മൾ ഓർത്തു ഇരിക്കുന്നവർ തന്നെയാണ്. അങ്ങനെയൊന്നും ഇല്ല. ആക്ച്വലി പറഞ്ഞാല് ഏറ്റവും ഇവര് ഹാപ്പി ആയിട്ട് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലൊരു വിഷമം എന്താന്ന് വെച്ചാൽ ഇവരാരും ഇനിയിപ്പോ ഇങ്ങോട്ട് വരത്തില്ല. കാരണം കൊറേ നാള്, ഇപ്പൊ ഒരു മാസം മാത്രമല്ല, അവര് ചിലപ്പോ ഒരു ഇവാലുവേഷൻ ഫേസിൽ തന്നെ ഒരു 3-4 മാസം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. കാരണം നമ്മൾ പെട്ടെന്ന് കണ്ട് ഉടനെ IVF ട്രീറ്റ്മെന്റ് തുടങ്ങുകയല്ലോ. അവരെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഒരു സമയമെടുക്കും. പിന്നെ ചിലപ്പോ തന്നെ ആദ്യത്തെ ഇതിൽ തന്നെ പോസിറ്റീവ് ആകത്തില്ല, പിന്നെ അവര് സമാധാനിച്ച് പിന്നെ ഒരു സൈക്കിളും കൂടെ ചെയ്യും, അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് ആവും. അപ്പൊ മേബി ലൈക്ക് 1-2 വർഷം ഒക്കെ നമ്മുടെ ഒപ്പം തന്നെ നിന്ന് ഉണ്ട്. അപ്പം അവരുടെ ഓരോ കാര്യങ്ങളും നമുക്കും അറിയായിരിക്കും, നമ്മളുടെ കാര്യങ്ങളും അവരെ അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവര് ഇനി ഇങ്ങോട്ട് വരില്ലല്ലോ എന്ന് ഓർക്കുമ്പോ നമുക്ക് വിഷമമാണ്,
1: സങ്കടമുണ്ട്, പക്ഷേ അതിലുപരി സന്തോഷമുണ്ട്
2: തീർച്ചയായിട്ടും.

0: ഒപ്പം
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: You are listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: അരവിന്ദേ ആഘോഷം. യെസ്, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. നാളെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജൂലൈ 25th നമ്മൾ വേൾഡ് ഐ വി എഫ് ഡേ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. സോ ഈ ഒരു ഡേയുടെ ഭാഗമായിട്ട് ഐ വി എഫിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററിലെ ഡോക്ടറായിട്ടുള്ള അഞ്ജു മാധവാണ്. ഈ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് വഴി ജനിക്കുന്ന കുട്ടികൾക്ക് മറ്റ് കുട്ടികളെ അപേക്ഷിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും എന്നൊരു ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് മാം?
1: ശരിക്കും പറഞ്ഞാൽ ഐ വി എഫ് എന്ന് പറയുന്നത് പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം മാത്രമാണ്. അല്ലാതെ ഐ വി എഫ് പ്രഗ്നൻസി എന്ന് പറയുമ്പം ആ ഒരു ബേബിക്ക് എന്തെങ്കിലും അനോമലീസ് ഉള്ളതായിട്ട് അങ്ങനെ പഠനങ്ങളിലൊന്നും നമ്മൾ തെളിയിക്കുന്ന ഒന്നും അല്ല. അത് അങ്ങനെ ഒരു ഭയമോ അങ്ങനെയൊന്നും വേണ്ട എന്ന് തന്നെയാണ് പറയാനുള്ളത്.
0: അങ്ങനെ ചിന്തിച്ചിട്ട് ഈ ട്രീറ്റ്മെന്റ് എടുക്കാത്ത കുറേ അധികം ദമ്പതിമാരുണ്ടെന്നുള്ളതാണ് അതിന്റെ ഒരു റിയാലിറ്റി.
1: അതെ അതെ. പക്ഷെ പലർക്കും ഉള്ളൊരു ധാരണകളുണ്ടല്ലോ, അത് നമ്മൾ പറഞ്ഞ് കൗൺസിൽ ചെയ്ത് കൊടുക്കുമ്പോഴാണ് അവർക്കത് മാറിക്കിട്ടുന്നത്. അപ്പം ആ ഒരു കൗൺസിലിംഗ്, ഇനിഷ്യൽ കൗൺസിലിംഗ് വളരെ പ്രധാനമുള്ളതാണ് ഇതിനകത്ത്.
0: ഓക്കെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ഐ വി എഫ് ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം ഡെലിവറിക്ക് മുമ്പായിട്ട് സ്ത്രീകളെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നോർമൽ ഡെലിവറിക്കപ്പുറം?
1: ഞാൻ പറഞ്ഞല്ലേ, ഐ വി എഫ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്രഗ്നൻസി ആകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വേ, ഒരു മാർഗം മാത്രമാണല്ലോ. അത് കഴിഞ്ഞാൽ ഒരു പ്രഗ്നൻസി ആയി കഴിഞ്ഞാൽ അവർക്ക് ബാക്കി പ്രഗ്നൻസി പോലെ തന്നെ നോർമൽ കെയർ തന്നെ മതിയാവും. പക്ഷെ ചില കേസസ് ഉണ്ടാവും, അതായത് നേരത്തെ പറഞ്ഞ കണക്ക് ചിലപ്പം നമുക്ക് ഏജ് കൂടിയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ടാകും. ഇപ്പൊ ബി പി ഉണ്ടാകാം, ഷുഗർ ഉണ്ടാകാം, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ, അങ്ങനെ ബി പി ഒ ഷുഗറോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ചിലർക്ക് ഫൈബ്രോയിഡ്സ് ഉണ്ടാകും, ഫൈബ്രോയിഡ് സർജറി കഴിഞ്ഞവരായിരിക്കാം, പിന്നെ ചിലപ്പം ട്വിൻസ് ആയിരിക്കാം. അപ്പൊ ഇതൊക്കെ ഒരു ഹൈ റിസ്ക് കാറ്റഗറിയിലോട്ട് പോകും. അതല്ലാതെ ഐ വി എഫ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല.
0: അത് മാത്രല്ല മാം, നമ്മളിങ്ങനെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഐ വി എഫ് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ദമ്പതികൾക്ക് ഇരട്ട കുട്ടികൾ ഉണ്ടാകും എന്നുള്ള കാര്യം, ഇതിൽ എത്രത്തോളം സത്യമുണ്ട്?
1: അതിനകത്ത് ഒരു കാര്യമുള്ളത്, നമ്മളിപ്പോ എത്ര കുഞ്ഞുങ്ങളെ എംബ്രിയോ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു ബേബിയുടെ ഏറ്റവും ഫസ്റ്റ് ഫോമാണ് എംബ്രിയോ എന്ന് പറയുന്നത്. എത്ര എംബ്രിയോനെ ഇടുന്നു, അതായത് യൂട്രസിനകത്തേക്ക് നിക്ഷേപിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ട്വിൻസ് ആണോ, അത് മൂന്ന് ബേബി സ്ട്രിപ്ലെറ്റ്സ് ആണോ, അതോ സിംഗിൾ ആണോ എന്നൊക്കെയാണ്. അത് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് തന്നെ അവരുമായിട്ട് ഒരു കൗൺസിലിംഗിൽ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് സിംഗിൾ ബേബിയുടെയും ട്വിൻസിന്റെയും ഒക്കെ കോംപ്ലിക്കേഷൻസും അതിന്റെ വിജയ സാധ്യതകളൊക്കെ. അപ്പം അവർക്കൊരു ഡിസിഷൻ എടുക്കാം. അപ്പൊ ചിലർ പറയുന്നത് നമുക്ക് ട്വിൻസ് തന്നെ വേണം, അതുകൊണ്ട് രണ്ട് എംബ്രിയോസ് ഇടുന്നു. ചിലർക്ക് ഇല്ല, അത് ട്വിൻസ് ബേബീസ് വേണ്ട, നമുക്ക് സിംഗിൾ ആയിട്ടുള്ളൊരു ഹെൽത്തി ബേബിയെ നോക്കിയാൽ മതി. അങ്ങനെയുള്ളവർക്ക് സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കാറുണ്ട്. സോ ദാറ്റ് ഡിപെൻഡ്സ്, നമ്മൾ എത്ര എംബ്രിയോസ് ഇടുന്നു അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ട്വിൻസോ സിംഗിളോ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്.
0: ഓക്കെ. അതുപോലെ തന്നെ സാധാരണക്കാര് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഐ വി എഫ് ട്രീറ്റ്മെന്റ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് എന്നുള്ളതാണ്. സോ സാമ്പത്തികമായിട്ടുള്ള വശങ്ങളൊക്കെ എങ്ങനെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും?
1: ഐ വി എഫ് ട്രീറ്റ്മെന്റിനകത്ത് മെയിൻ പറയുന്നത് ഈ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കുമല്ലോ. അപ്പൊ ഇഞ്ചക്ഷൻസ് ഒക്കെ വളരെ ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻസ് ഒക്കെയാണ്. അപ്പം ഏറ്റവും നല്ല ഇഞ്ചക്ഷൻസ് എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കുറച്ച് കോസ്റ്റ് ഫാക്ടർ കൂടുതലായിരിക്കും. പിന്നെ ഇതിനകത്ത് കോസ്റ്റ് വരുന്നത് ആ പ്രൊസീജിയറിനാണ്. അതായത് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കൽ സയൻസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഈ ആർട്ടിഫിഷ്യൽ റിപ്രൊഡക്റ്റീവ് ടെക്നോളജിയിൽ ഇക്സി എന്ന് പറയുന്നത്, അതായത് ഇൻട്രോസൈറ്റോപ്ലാസ്മിക് സ്പെർമ് ഇഞ്ചക്ഷൻ. അപ്പൊ ആ മെഷീനൊക്കെ വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള മെഷീൻസ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ ലാബ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള കോസ്റ്റുകൾ, അതിന്റെ എയർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, അതിന് ഫിൽറ്റേഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഐ വി എഫില് ഈ ഫെർട്ടിലൈസേഷൻ ഉപയോഗിക്കുന്ന മീഡിയാസ് അതെല്ലാം ഷോർട്ട് ഹാഫ് ലൈഫ് ഉള്ളതാണ്, ഏറ്റവും നല്ലതായിരിക്കണം. അപ്പം ആ ഒരു ലാബ് മെയിൻറ്റനൻസിന്റെ ഭാഗമായിട്ട് ആ ഒരു കോസ്റ്റ് തീർച്ചയായിട്ടും കൂടുതലായിരിക്കും. ഏതൊരു നല്ല ട്രീറ്റ്മെന്റ് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു കോസ്റ്റ് ഫാക്ടർ അതിനകത്ത് ഉണ്ടല്ലോ. പക്ഷെ മിക്കവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് ഐ വി എഫ്. വലിയ പൈസ ആകുമെന്ന് പറഞ്ഞിട്ട് ആരും അങ്ങനെ അതിനു വേണ്ടി പോകാതിരിക്കും.
0: മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്
1: തീർച്ചയായിട്ടും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററിലെ ഡോക്ടറായിട്ടുള്ള അഞ്ജു മാധവ ആണ് കേട്ടോ. മാം, എഗ് ഫ്രീസിംഗിനെ പറ്റി ഒന്ന് പറയാമോ?
2: എഗ് ഫ്രീസിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് പ്രായം കൂടുമ്പോഴാണ് പ്രഗ്നൻസിക്ക് ആകാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നത്. അത് നമ്മുടെ എഗ്ഗിന്റെ ക്വാളിറ്റി കുറയുന്നത് കൊണ്ടാണ്. ക്വാളിറ്റി മാത്രമല്ല, എഗ്ഗിന്റെ നമ്പറും, ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ചെറുപ്പകാലത്ത്, അതായത് നമ്മൾ യങ് ആയിരിക്കുമ്പോൾ നമ്മുടെ എഗ് ഫ്രീസ് ചെയ്ത് വെക്കുവാണെങ്കിൽ പിന്നീട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ഒന്ന്, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് നേരത്തെ തന്നെ കല്യാണം കഴിക്കാനും സെറ്റിൽഡ് ആകാനും താല്പര്യമില്ലാത്തവർക്ക്, അവർക്ക് അവരുടെ കരിയർ, പ്രൊഫഷൻ, പഠിത്തം, അവരെ കുറ്റം പറയാൻ പറ്റില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മൾ ഒന്ന് സെറ്റിൽഡ് ആയിട്ട് മതി ഫാമിലി എന്ന് വിചാരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. പഴയ കാലമൊന്നും അല്ല. പക്ഷേ നമ്മളുടെ എഗ്ഗിന്റെ ക്വാളിറ്റി അതിനനുസരിച്ച് വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് നേരത്തെ തന്നെ അവരുടെ എഗ് ഫ്രീസ് ചെയ്ത് വെക്കുകയും പിന്നെ അവരുടെ പേഴ്സണൽ ഇത്, അവരുടെ കരിയർ അടക്കം സെറ്റായി കഴിഞ്ഞിട്ട് മതി ഫാമിലി ഉണ്ടെങ്കിൽ ആ എഗ് ഉപയോഗിച്ചിട്ട് കുട്ടികൾ ഉണ്ടാകാൻ പറ്റും. അത് അതിനെയാണ് സോഷ്യൽ എഗ് ഫ്രീസിംഗ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു സാഹചര്യങ്ങളുണ്ട് എഗ് ഫ്രീസ് ചെയ്യുന്നത്, അതാണ് ഓങ്കോ ഫെർട്ടിലിറ്റിയിൽ. അതായത് ഇപ്പൊ നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെന്റ് എടുക്കാൻ പോവുകയാണെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്ന മെഡിസിൻസും അതുപോലെ തന്നെ റേഡിയേഷൻസും ഒക്കെ നമ്മുടെ എഗ്ഗിന് ഹാംഫുൾ ആയിട്ടുള്ളതാണ്. അപ്പൊ ക്യാൻസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇപ്പം ക്യാൻസർ പഴയതുപോലെയൊന്നും അല്ല, ഒരുപാട് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട്, അതായത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാൻസേഴ്സ് ഉണ്ട്. അതിനനുസരിച്ച് ട്രീറ്റ്മെന്റിന്റെ രീതി ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് പഴയതിൽ നിന്നും. അപ്പം ഒരുപാട് പേർക്കും ക്യാൻസർ വന്നു കഴിഞ്ഞാലും പൂർണ്ണമായിട്ടും ഭേദമായി കഴിഞ്ഞ് പിന്നീട് കല്യാണവും പിന്നീട് ഫാമിലി കംപ്ലീഷനും ഒക്കെ ഉണ്ടാകുന്നവരുണ്ട്. അപ്പൊ അവർക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് എഗ് ഫ്രീസിംഗിന്റെ ഓപ്ഷനും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അവരുടെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് അവരെ ഈ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇഞ്ചക്ഷൻസ് കൊടുത്തിട്ട് അവരുടെ എഗ് എടുത്ത് വെച്ച ശേഷം, അങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ച ശേഷം പിന്നെ അവർക്ക് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ആ ട്രീറ്റ്മെന്റിന്റെ പാർശ്വഫലങ്ങൾ ഈ എഗ്ഗിനെ അഫക്ട് ചെയ്യത്തില്ല. പിന്നീട് അവരുടെ ക്യാൻസർ അസുഖങ്ങളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ട് അവർക്ക് പ്രഗ്നൻസി നോക്കണം എന്നുണ്ടെങ്കിൽ ആ വെച്ചിരിക്കുന്ന എഗ് ഉപയോഗിച്ചിട്ട് അവർക്ക് പ്രഗ്നൻസി ആകാൻ പറ്റും. അതാണ് വേറൊരു, അതിന് ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ എന്ന് പറയുന്നത്, ഓങ്കോ ഫെർട്ടിലിറ്റി എന്ന് പറയുന്ന വേറൊരു ഇതാണ്.
1: ഓക്കെ മാം, എനിക്കിപ്പോ തോന്നിയിട്ടുള്ള ഒരു ഡൗട്ട് ആണ്, നമ്മൾ ഫസ്റ്റ് ബേബി ഉണ്ടാകുന്ന സമയത്ത് IVF ട്രീറ്റ്മെന്റിലൂടെ ബേബി ഉണ്ടായെന്ന് വിചാരിക്കും. അപ്പൊ സെക്കൻഡ് ബേബിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ IVF ട്രീറ്റ്മെന്റ്, സെയിം IVF ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ?
2: അത് ഡിപ്പെൻഡ്സ്, നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് ഫസ്റ്റ് ടൈം IVF ചെയ്യേണ്ടി വന്നത്. ഇപ്പൊ ചില കാര്യങ്ങൾ, ഇപ്പൊ ട്യൂബ് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അത് പിന്നെ നാച്ചുറലി പ്രഗ്നൻസി ആകാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലർക്ക് ആണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ സ്പെർമൻ ഒത്തിരി മോശമായിട്ടുള്ളവർക്കാണെങ്കിലും ചിലപ്പോൾ സെക്കൻഡിനും അതിങ്ങനെ IVF തന്നെ ചെയ്യേണ്ടി വരും. പക്ഷെ ചിലരുണ്ട്, ചിലർക്ക് ഇപ്പം അവരുടെ എഗ് റിസർവ് കുറയാണെന്നൊരു സംശയം, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രഗ്നൻസി ഒരുപാട് നീണ്ടുപോയി, എന്താണ് കാരണമെന്ന് അറിയാത്ത ചില ഇൻഫെർട്ടിലിറ്റികളുണ്ട്, വന്ധ്യതകളുണ്ട്, അതായത് നമ്മൾ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്നാ പറയുന്നത്. അപ്പൊ അവർക്ക് ഇനിയും വെയിറ്റ് ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ട് അവർ IVF പോലുള്ള ട്രീറ്റ്മെന്റിലേക്ക് കടക്കാറുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം ഒരുപാട് പേരും ഒരു ഫസ്റ്റ് IVF പ്രഗ്നൻസി ആയി കഴിഞ്ഞു, കുട്ടിയായി കഴിഞ്ഞാൽ അടുത്തത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നവരും ഉണ്ട്. അപ്പൊ എല്ലാ കേസിനും IVF തന്നെ സെക്കൻഡ് പ്രഗ്നൻസിക്ക് വേണമെന്ന് നിർബന്ധമില്ല.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. യെസ്, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. നാളെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജൂലൈ 25 നമ്മൾ വേൾഡ് ഐ വി എഫ് ഡേ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. സോ ഈ ഒരു ഡേയുടെ ഭാഗമായിട്ട് ഐ വി എഫിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കൊല്ലം നിയോവിത്ത ഫെർട്ടിലിറ്റി സെന്ററിലെ ഡോക്ടറായിട്ടുള്ള അഞ്ജു മാധവാണ്. ഇപ്പോൾ ഒരുപാട് കേൾക്കുന്ന ഒന്നാണ് IUI, അതുപോലെ ICSI എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ IVF നിന്നും എങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത്?
2: IUA എന്ന് പറഞ്ഞാൽ IVF അല്ല, അത് വേറൊരു ട്രീറ്റ്മെന്റ് ആണ്. IUAക്കകത്ത് IVFന്റെ പോലത്തെ ഫെർട്ടിലൈസേഷൻ പുറത്തല്ല നടക്കുന്നത്. IUAയിൽ നമ്മൾ ഓവുലേഷൻ ആകാനുള്ള ടാബ്ലറ്റ്സും ഇഞ്ചക്ഷൻസും കൊടുത്തിട്ട് ഓവുലേഷന്റെ എറൗണ്ട് ആ സമയത്ത് ഹസ്ബൻഡിന്റെ സെമൻ ഒന്ന് പ്രോസസ് ചെയ്ത് വാഷ് ചെയ്യുക എന്ന് പറയുന്നത്, ഒരു മീഡിയയിൽ വാഷ് ചെയ്തിട്ട് അത് യൂട്രസിനകത്തേക്ക് നിക്ഷേപിച്ചു കൊടുക്കുക. അതാണ് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ, അല്ലെങ്കിൽ ഷോർട്ട് ഫോമിൽ IUA എന്ന് പറയുന്നത്. പക്ഷെ IVF എന്ന് പറയുന്നത് അങ്ങനെയല്ല. എഗ്ഗ് പുറത്തെടുത്തിട്ട് ഫെർട്ടിലൈസ് ചെയ്ത് എഗ്ഗിനെ

0: അകത്ത് വെച്ച് കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഐ വി എഫ് ചെയ്യുന്നതിനകത്ത് ഒരു ടെക്നിക്കിന്റെ പേരാണ് ഇക്സി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐ സി എസ് ഐ എന്ന് പറയുന്നത്. ഐ സി എസ് ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇൻസെമിനേഷൻ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഐ വി എഫിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കിന്റെ പേരാണ്.
1: ഓക്കെ, പണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വന്ധ്യത എന്ന് പറയുന്നത് റെയർ ആയിട്ട് കാണുന്ന ഒന്നായിരുന്നു, അല്ലെങ്കിൽ റെയർ ആയിട്ട് കേട്ടിരുന്ന ഒന്നായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ചുറ്റും നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളുടെ എണ്ണം വളരെ കൂടുതലാണ്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് വന്ധ്യത പ്രശ്നങ്ങൾ ഇത്രത്തോളം വർദ്ധിക്കുന്നത്? ഇതിനു പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാനായിട്ടുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ മാം?
0: വന്ധ്യതയുടെ ഇൻസിഡൻസ് കൂടി വരിക എന്ന് തന്നെയാണ് എല്ലാ ജേർണൽസിലാണെങ്കിലും ഒക്കെ ഉള്ളത്. ഇപ്പൊ ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നുണ്ട്, നേരത്തെ 1 in 7 ആയിരുന്നു കപ്പിൾസിന്, എന്നെങ്കിൽ ഇപ്പൊ 1 in 6 ആയിട്ട് മാറിയിട്ടുണ്ട്, അത്രയും കൂടിയിട്ടുണ്ടെന്ന്. അതിൽ പല ഘടകങ്ങളുണ്ടാവും. ഒന്ന്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ പെൺകുട്ടികള് മാരേജും അത് ചൈൽഡ് ബെയറിങ്ങും കുഞ്ഞുങ്ങളാവുന്നതും ഒക്കെ കുറച്ച് താമസിക്കും എന്ന് പറയുന്നത്. അപ്പം ഏജ് ഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ വേറൊന്നെന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള അവബോധം ജനങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതലാണ്, പഴയതേപോലെയല്ല. അപ്പം ഇത് ഡിറ്റക്ട് ചെയ്യാൻ, വന്ധ്യത എന്നത് പ്രശ്നം ഡിറ്റക്ട് ചെയ്യാൻ, ഇപ്പൊ കുഞ്ഞുങ്ങളായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറിനെ പോയി കാണണം, ട്രീറ്റ്മെന്റ് എടുക്കണം, ഇത് ഇൻഫെർട്ടിലിറ്റി ആണ് എന്ന് ഡിറ്റക്ട് ചെയ്യാനുള്ള സാഹചര്യം ഇപ്പൊ കൂടുതലാണ്. ഇപ്പൊ കൂടുതൽ പേര് ഇതിനേക്ക് തയ്യാറായിട്ട് വരുന്നുണ്ട്, അതൊരു കാര്യമാണ്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ, ഇപ്പൊ ഞാൻ തന്നെയാണെങ്കിൽ ഇപ്പൊ 10 വർഷത്തിന് കൂടുതലായി ഈ ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പൊ അന്ന് നമ്മൾ തുടക്കത്തിൽ കണ്ടതിനേക്കാളും ഉള്ളൊരു ചേഞ്ച് ഇപ്പം കാണുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് പുരുഷ വന്ധ്യത കൂടി വരുന്നുണ്ട്. അതായത് സെമിനാർ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കാതിരിക്കുന്ന അപ്രതീക്ഷിതമായിട്ടുള്ളൊരു കപ്പിളിൽ പോലും സെമിനാർ നല്ല പ്രോബ്ലംസ് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് ഒരു ഡയഗ്നോസ് ചെയ്യാനും പറ്റുന്നില്ല. മേ ബി നമ്മളുടെ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആയിരിക്കാം, ക്ലൈമറ്റ് ചേഞ്ചസ് ആയിരിക്കാം,
1: പിന്നെ
0: ലൈഫ് സ്റ്റൈൽ ആയിരിക്കാം, പിന്നെ പൊല്യൂഷൻസ് ആയിരിക്കാം. അതായത് ഇപ്പൊ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരമാണെങ്കിലും നമ്മൾ ശ്വസിക്കുന്ന വായു ആണെങ്കിലും കുടിക്കുന്ന വെള്ളമാണെങ്കിലും ഇതിനകത്താണ് എന്ത് കെമിക്കൽസ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെയൊക്കെ തോത് നമ്മൾ ദിവസം തോറും കൂടി വരിക, മേ ബി അതായിരിക്കാം ഒരു എഫക്റ്റ്. പിന്നെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായ ചേഞ്ചസ് ആയിരിക്കാം, പഴയ പോലത്തെ ഉള്ള ഒരു ആരോഗ്യ ശീലവും അല്ലെ ഭക്ഷണക്രമം ഒന്നും അല്ല ഇപ്പൊ, മേ ബി അതായിരിക്കാം. അപ്പൊ പക്ഷെ നമുക്കത് എന്തുകൊണ്ടാണ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഈ ഒരു പുരുഷ വന്ധ്യതയാണെങ്കിലും അതുപോലെ തന്നെ സ്ത്രീകളുടെ എഗ്ഗിന്റെ നമ്പർ ആണെങ്കിലും അത് മോശമായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇപ്പൊ. അപ്പം ഇതൊക്കെ ഒരു കോമ്പൗണ്ടിങ് ഇഫക്റ്റ് ആയിരിക്കാം വന്ധ്യത
1: കൂടാനായിട്ട്. അപ്പം നമുക്ക് മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും?
0: മെയിൻലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പം നമുക്ക് കംപ്ലീറ്റ്ലി പൊല്യൂഷൻ അവോയ്ഡ് ചെയ്യാനും ഒന്നും പറ്റില്ല, പക്ഷെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സ്മോക്കിംഗ്. സ്മോക്കിംഗ് ഒരു മെയിൽ ഇൻഫെർട്ടിലിറ്റി പുരുഷ വന്ധ്യതയുടെ ഒരു വലിയ കാര്യമാണ്. അപ്പൊ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക, അതിനകത്ത് ഒന്ന് അര ഒന്നുമില്ല, കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ അഡിക്ഷൻസും അല്ലെ, ലഹരി ഉപയോഗിക്കുന്നവരും അതെല്ലാം ഈ ഹോർമോൺ ഇഫക്ട്സ് ഉണ്ടാക്കിയിട്ട് വന്ധ്യത ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ്. പിന്നെ ലൈഫ് സ്റ്റൈൽ മാറ്റുമ്പോഴത്തേക്ക് നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ മാറ്റിയിട്ട് എക്സസൈസ്, നല്ലൊരു എക്സസൈസ് റെജിമെനും ഫുഡിനകത്താണെങ്കിലും ഹെൽത്തി ഡയറ്റ് ഹാബിറ്റ്സും ഒക്കെ എടുക്കുക. അപ്പൊ അതെല്ലാം നമുക്ക് ഇത് ഒഴിവാക്കാനായിട്ടുള്ള ഒരു മാർഗങ്ങൾ തന്നെ.
1: അപ്പോ ഐ വി എഫിനെ കുറിച്ച് ഇനി കുറച്ചധികം കാര്യങ്ങൾ കൂടി ഡോക്ടറോട് ചോദിക്കാനായിട്ടുണ്ട് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കൊല്ലം നിയോ വിറ്റ ഫെർട്ടിലിറ്റി സെന്ററിലെ ഡോക്ടറായിട്ടുള്ള അഞ്ജു മാധവാണ് കേട്ടോ. ഇപ്പൊ പി സി ഒയുടെ ഉള്ളവർക്ക് വന്ധ്യത കൂടാനുള്ള സാധ്യത ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും?
2: പി സി ഒ ഡി ഉള്ള എല്ലാവർക്കും വന്ധ്യത ഉണ്ടാകുന്നില്ല, അത് വേറൊരു മിഥ്യാധാരണയാണ്. പി സി ഒ ഡി എന്ന് പറയുമ്പം ഇപ്പൊ തന്നെ അതിന്റെ പേര് മാറ്റി പിമോസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ അതൊരു മെറ്റബോളിക് റിലേറ്റഡ് ഒരു ഇഷ്യൂ ആണ്. അതിനകത്ത് മെയിൻ ഇഷ്യൂ നമ്മളുടെ ഫെർട്ടിലിറ്റി സംബന്ധിച്ചിട്ടാണെങ്കിൽ വരുന്നത് ഓവുലേഷൻ കറക്റ്റ്ലി നടക്കുന്നില്ല എന്നുള്ളതാണ്. അത് മാറ്റാൻ വേണ്ടിയിട്ട് വണ്ണം കുറയ്ക്കുക, അതായത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. പിന്നെ അങ്ങനെ ഓവുലേറ്റ് ചെയ്യാത്തവർ, ചിലർക്കൊക്കെ ആണെങ്കിൽ ഇറഗുലർലി ആണെങ്കിൽ ഓവുലേറ്റ് ചെയ്യും പി സി ഉള്ളവർക്ക്. അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓവുലേഷനുള്ള മെഡിസിൻസ്, ടാബ്ലറ്റ്സ് ആണെങ്കിലും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള മെഡിസിൻസ് ആയിട്ട് അങ്ങനെയുണ്ട്. പിന്നെ അത് കുറയ്ക്കാനായിട്ട്, അതായത് പി സി ഒയുടെ എഫക്ട്സ് കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വണ്ണം കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് എക്സസൈസും ഉണ്ട് ഡയറ്റും ഉണ്ട്.
1: ഓക്കെ, ഇപ്പോ പീരിയഡ്സ് റെഗുലർ ആയിട്ട് വരുന്നവർക്കും വന്ധ്യത വരാനുള്ള സാധ്യത ഉണ്ടോ?
2: പീരിയഡ്സ് റെഗുലർ ആയാലും റെഗുലർ ആയിട്ട് ഓവുലേറ്റ് ചെയ്യാത്തവരും ഉണ്ടാകും. പീരിയഡ്സ് റെഗുലർ ആകുന്നവർക്ക് 90% പേർക്ക് അവർക്ക് ഓവുലേഷൻ കറക്റ്റ് തന്നെയായിരിക്കും. പക്ഷെ ചില ആളുകൾക്ക് ഓവുലേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ചിലപ്പോൾ പീരിയഡ്സ് റെഗുലർ ആയിട്ട് വന്നേക്കാം. അപ്പൊ അതിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കിയാൽ മാത്രമേ അവർക്ക് റെഗുലർ ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്ന്
1: അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഈ ഒരു IVF ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാർ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് കൗൺസിലിംഗ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്?
2: ഇവർക്ക് കൗൺസിലിംഗ്, നല്ലൊരു കൗൺസിലിംഗ് അവർക്ക് തീർച്ചയായിട്ടും ആവശ്യമായിട്ടുണ്ട്. ആ കൗൺസിലിംഗ് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഫസ്റ്റ് കപ്പിളിനെ കാണുമ്പോൾ തന്നെ അവർക്കൊരു നല്ലൊരു ഹിസ്റ്ററി എടുത്തിടുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. ചിലർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും, ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചുമാണെങ്കിലും അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ. പക്ഷെ ചിലർക്കാണെങ്കിൽ കുറച്ചും കൂടി ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും പിന്നെ ഹസ്ബൻഡ് അടുത്തുള്ള സപ്പോർട്ടും, അതുപോലെ ഹസ്ബൻഡിനേക്കാളും ചിലപ്പോൾ ഹസ്ബൻഡ് എപ്പോഴും അടുത്തുണ്ടാവണമെന്നില്ല, ഗൾഫിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ കൂടെ വീട്ടിലുള്ളവരുടെ ബാക്കി സപ്പോർട്ട് കൊടുത്തിട്ട് അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ക്ലിനിക്കിൽ നിന്നുള്ള കൗൺസിലേഴ്സ് ഉണ്ട്. നമുക്ക് സ്റ്റാഫ് നഴ്സസ് ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കൗൺസിലേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇവരോട് കൂടുതൽ സംസാരിക്കാൻ പറ്റും. മേ ബി ഞാൻ സംസാരിക്കുന്നതിനേക്കാളും കുറച്ച് ചിലപ്പം ഇവർക്ക് മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കാൻ പറ്റും. ആ ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കാറുണ്ട്.
1: ഈ ട്രീറ്റ്മെന്റിന് ശേഷം എന്തെങ്കിലും ഭക്ഷണ ക്രമങ്ങൾ മാനേജ് ചെയ്യേണ്ടതുണ്ടോ?
2: സെയിം തന്നെ, നമ്മൾ നേരത്തെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അതേപോലെ തന്നെ. പിന്നെ കൂടുതലായിട്ടും നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഇഞ്ചെക്ഷൻസ്, പ്രൊജസ്ട്രോൺ ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുക്കും. അപ്പൊ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാൻ ചാൻസ് കുറച്ച് കൂടുതലാണ്. അപ്പൊ അവർക്ക് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ കുറച്ചുകൂടെ ഫൈബർ കണ്ടന്റ് ഉള്ള ഡയറ്റ് എടുക്കുന്നു. ഇതാണ് നമ്മൾ മെയിൻലി അഡ്വൈസ് ചെയ്യുന്നത്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun,
1: and exciting prizes.
2: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്ക ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. യെസ്, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. നാളെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജൂലൈ 25 നമ്മൾ വേൾഡ് IVF ഡേ ആയിട്ടാണ് ഒബ്സേർവ് ചെയ്യുന്നത്. സോ ഈ ഒരു ഡേയുടെ ഭാഗമായിട്ട് IVFനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററിലെ ഡോക്ടറായിട്ടുള്ള അഞ്ജു മാധവാണ്. ഇന്നത്തെ കറണ്ട് സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ കുട്ടികൾ ഉണ്ടാകാണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാരെ വിഷമിക്കാറുണ്ട്. ഇപ്പോൾ 1 ഇയറൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ പ്രശ്നമാണ്, എന്തോ പ്രോബ്ലം ഉണ്ട് എന്ന് പറയാറുണ്ട്. സോ എത്ര നാൾക്ക് ശേഷമാണ് നമ്മളൊരു IVF ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്?
2: IVFലേക്കെന്നല്ല, ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത എന്ന് പറയുന്നത് തന്നെ 1 ഇയർ ഒരുമിച്ച് താമസിച്ചിട്ട് ട്രൈ ചെയ്തിട്ടും ആകാത്തവരിലാണ്. പക്ഷെ ഇതിനൊരു കട്ട് ഓഫ് നമ്മൾ വെക്കാറില്ല. ഇപ്പം ഏജ് കൂടിയിട്ട് ഇപ്പം 35 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ പ്രഗ്നൻസി ആകുന്ന നോക്കുന്നവർ, കല്യാണം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം വരെ വെയിറ്റ് ചെയ്ത് അവർക്ക് അത്രയും കൂടി ഒരു ഏജ് കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു വാല്യുവേഷൻ വേണം. IVFനെ നമ്മൾ 1 ഇയർ കഴിഞ്ഞിട്ട് IVF നമ്മൾ ഡയറക്റ്റ്ലി പോകാറില്ല, അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. അവരുടെ കോസസ്, ഇപ്പൊ അവരുടെ ഓവുലേഷൻ കറക്റ്റ് ആണോ, അതുപോലെ തന്നെ ഹസ്ബൻഡ് സെമിനാർ അനാലിസിസ് നോക്കിയിട്ട് അത് നോർമൽ ആണോ, ഇതൊക്കെ നോക്കിയിട്ട് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കത്തേ ഉള്ളൂ. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് നോൺ ആയിട്ടുള്ള, അതായത് നേരത്തെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ട് എന്ന് കണ്ടവരാണെങ്കിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ക്യാൻസറിന് ട്രീറ്റ്മെന്റ് എടുത്തവരോ അല്ലെങ്കിൽ ഓവറിൽ സിസ്റ്റിന് സർജറി ചെയ്തവരോ എൻഡോമെട്രിയോസിസ് പോലെ അസുഖം ഉള്ളവർ ഓൾറെഡി അറിയാവുന്നവരാണെങ്കിൽ ഒരു വർഷം വരെ ഒന്നും വെയിറ്റ് ചെയ്യണ്ട. അതിന് മുമ്പ് തന്നെ അവർക്കൊരു ഇവാലുവേഷൻ തുടങ്ങാം. എന്നിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. പ്രശ്നം ഇല്ലെങ്കിൽ ഇതൊക്കെയാണ് വെയിറ്റ് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്തിട്ട് നാച്ചുറലി ട്രൈ ചെയ്ത് നോക്കുക.
1: ഓക്കെ, അപ്പൊ നാളെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേൾഡ് IVF ഡേ ആയിട്ട് ഒബ്സേർവ് ചെയ്യുന്നത്. ഈ ഒരു ഡേയുടെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ പേരിൽ വിഷമിക്കുന്ന അല്ലെങ്കിൽ ചികിത്സയ്ക്ക് മടിച്ചു നിൽക്കുന്ന ദമ്പതികൾക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്താണ്?
2: ഒരു മെസ്സേജ് എന്ന് വെച്ചാല്, നമ്മൾ ഒരിക്കലും മടിച്ചു നിൽക്കരുത് ഇതിനകത്ത്. പിന്നെ ഒരുപാട് പേർക്കുള്ള ധാരണ എന്ന് വെച്ചാല്, ട്രീറ്റ്മെന്റ് എടുക്കാൻ വന്നാൽ ആദ്യമേ തന്നെ IVF ആയിരിക്കും ചെയ്യുക. അങ്ങനെയല്ല, അറ്റ്ലീസ്റ്റ് ഒരു ഇവാലുവേഷൻ എങ്കിലും ചെയ്യണം അല്ലേ. ഒരുപാട് താമസിക്കുവാണെങ്കിൽ ഓരോ ട്രീറ്റ്മെന്റിന്റെയും സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഏജ് ഡിപ്പെൻഡന്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതെ വളരെ നേരത്തെ തന്നെ ഒരു ഇവാലുവേഷനിലും അവർ കറക്റ്റ് കാരണം കണ്ടെത്തുകയും അതിന് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിലേക്കും പോകുന്നതാണ് ഏറ്റവും ഉചിതമായ തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ നോർമൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടവരുണ്ടാവും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് എങ്ങേജ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ അറിയുക എന്താണ് പ്രശ്നം, അതല്ലെങ്കിൽ എന്താണ് പ്രശ്നമില്ല എന്ന് നമ്മൾ അറിയുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ആരും IVF മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞ് മടിച്ചു നിൽക്കരുത്. പിന്നെ ഇത് അത്ര കോസ്റ്റ്ലി ആണെന്നും വിചാരിക്കേണ്ട, എല്ലാം നമുക്ക് താങ്ങാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ പിന്നീട് നമ്മൾ വെച്ചുകൊണ്ടിരുന്നാൽ അത് ചിലപ്പം ബുദ്ധിമുട്ടാവും. പറയാറില്ലേ, സൂചി കൊണ്ട് എടുക്കുന്നതിനെ തൂമ്പ കൊണ്ട് എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അങ്ങനെ എത്താതിരിക്കുക എന്നുള്ളതാണ് മെയിൻലി പറയാനുള്ളത്.
1: തീർച്ചയായിട്ടും. ഓക്കെ ഡോക്ടർ, നമ്മുടെ ഈ ഒരു ലൗഡ് സ്പീക്കർ എന്ന ഷോയിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. ശരിക്കും പറഞ്ഞാൽ വന്ധ്യത എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, കാരണം അത് മാറ്റാനായിട്ട് ഒരുപാടധികം മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെന്റ് ആണ് IVF. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ലിസണേഴ്സിനെ കാണും. ആ ഒരു സംശയങ്ങളൊക്കെ ഈ ഒരു ഇന്റർവ്യൂവിന് ശേഷം മാറി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്.
2: താങ്ക് യു.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: Time check. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി. The time is 4 o'clock.

Good evening. Welcome to Ashriya Premier League with me, RJ Anamika. Music എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ഹീൽ ചെയ്യുന്ന ഒന്നാണല്ലേ. പ്രത്യേകിച്ച് ചില വോയിസുകൾ, ബീറ്റുകൾ, അങ്ങനെ തമിഴ് സിനിമയിൽ തികച്ചും വ്യത്യസ്തമായ ഒരു മ്യൂസിക്കൽ സിഗ്നേച്ചർ കൊണ്ടുവന്ന ഒരാളുണ്ട്. സംഗീത സംവിധായകനായി വന്ന് പിന്നീട് ഗായകനായിട്ടും നായകനായിട്ടും നമ്മളെ അത്ഭുതപ്പെടുത്തിയ ദ വൺ ആൻഡ് ഓൺലി വിജയ് ആന്റണി. യെസ്, ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് കേട്ടോ. അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹത്തോടുകൂടി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് തകർപ്പൻ സൂപ്പർഹിറ്റ് പാട്ടുകൾ സമ്മാനിക്കാനായിട്ട് സാധിക്കട്ടെ. വിജയ് ആന്റണിയുടെ പാട്ടുകളെ പറ്റി പറയാനായിട്ടാണെങ്കിൽ ദാറ്റ് ഇസ് സിംപ്ലി അമേസിംഗ്. ഒരു കാലത്ത് യൂത്തിന്റെ ഫോണുകളിലെ റിംഗ് ടോൺ മുഴുവൻ അദ്ദേഹം കമ്പോസ് ചെയ്ത പാട്ടുകളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ട്രെൻഡ് സെറ്ററാണ് വിജയ് ആന്റണി എന്ന് തന്നെ പറയാം. മ്യൂസിക് ലവേഴ്സിനെ ഇത്രയും അധികം ആവേശം കൊള്ളിച്ച മറ്റൊരു സംഗീത സംവിധായകനുണ്ടോ എന്ന് സംശയമാണ്. സോ ഇന്നത്തെ ഒരു വൈകുന്നേര സമയം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് വിജയ് ആന്റണിയുടെ മ്യൂസിക് കമ്പോസിഷനിൽ വന്നിട്ടുള്ള പാട്ടുകളുമായിട്ടാണ്. ആൻഡ് ഓൾസോ ഇന്ന് ഫ്രൈഡേ ആണ്. ത്രൂ ഔട്ട് ദിസ് വീക്ക് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറഞ്ഞവരിൽ നിന്നും ഒരു ലക്കി വിന്നറിനെ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്യും. ആ ഒരു ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു സൂപ്പർ കൂൾ ഗിഫ്റ്റ് ആണ് കാത്തിരിക്കുന്നത്. സോ ആ ഒരു ഭാഗ്യശാലി ആരാണെന്ന് അറിയാനായിട്ട് ഗെയിമിന്റെ ലാസ്റ്റ് വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യം വിജയ് ആന്റണി കമ്പോസ് ചെയ്തൊരു കലക്കൻ സൂപ്പർ ഹിറ്റ് പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി വേലായുധം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Cheta, ee onathinte veettil furniture adu Malaysian trip.
4: Ee paranjathu rendu orumichu aayalo.
3: Orumichu aayittano.
5: Nemus Furniture Ultimate Owner Fest, up to 60% off. Koodare free Malaysia trip nedanulla suvarna avasaram. Ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam. Mathramalla aakarshakamaya giftukalum.
3: Appol ee onam ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഗെയിമിൽ ഞാൻ ചോദിക്കാനായിട്ട് പോകുന്നത് ഇന്ന് സംഗീത സംവിധായകനും അതുപോലെ തന്നെ ആക്ടറും സിംഗറും ഒക്കെ ആയിട്ടുള്ള വിജയ് ആന്റണിയുടെ ബർത്ത്ഡേ ആണ്. സോ അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുള്ള, പാടിയിട്ടുള്ള പാട്ടുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഓഡിയോ ക്ലിപ്സ് ആണ് ഇന്നത്തെ ഗെയിമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ഓഡിയോ ിലേക്ക് കടക്കാം. ഈ ഒരു പാട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ടാണ്. പാട്ട് ഇതാണ്.

യെസ്, നമ്മുടെ വിജയ് ആന്റണിയും സംഗീത രാജേശ്വരനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. എന്റെ ചോദ്യം ഇതാണ്, ഈ ഒരു പാട്ടിൽ അഭിനയിച്ചിരിക്കുന്ന നായകൻ ആരാണ്, ഹീറോ ആരാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-4-7-4-2-9-1-9-0. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0090. ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാനുള്ള സമയമാണ്. ആൻഡ് ദ സോങ് ഈസ് ഫ്രം ദ മൂവി മെയിൻ തേരാ ഹീറോ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9985873115. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: യെസ്, നമ്മുടെ വിജയ് ആന്റണി കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. എന്റെ ചോദ്യം ഇതായിരുന്നു, ഈ ഒരു പാട്ടിൽ അഭിനയിച്ചിരിക്കുന്ന ഹീറോ നായകൻ ആരാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിംഗ്, നമസ്കാരം. ഇതാരാണ്?
1: നമസ്കാരം, ഇത് അജയ്മണി.
0: അജയ്മണി ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖമായിട്ടിരിക്കുകയാണ്.
0: മണിച്ചേച്ചി എന്തേ?
1: മണിച്ചേച്ചി പാർക്കിരിക്കുന്നു.
0: പാത്തിരിക്കുന്നോ?
1: ആ, ഞങ്ങള് ചതച്ചക്കയാ തിന്നുന്നു.
0: എന്തോ?
1: ഞങ്ങള് പാക്ക് ഇടിച്ച് ചതച്ച് പൊടിച്ചാക്കിയാ.
0: ഓക്കെ, പാക്കിടിക്കുന്നു അല്ലേ? ഞാൻ കേട്ടതേ പാത്തിരിക്കുവാണെന്ന്. ഞാനിങ്ങനെ ആലോചിച്ചു, എന്തിനാ പാത്തിരിക്കുന്നേന്ന്. കാപ്പിയൊക്കെ കുടിച്ചോ?
1: ഇല്ല, ഇച്ചിരി കൂടെ കഴിയും.
0: ഇച്ചിരി കൂടെ കഴിയും അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നോ?
1: ഓഡിയോ ക്ലിപ്പ് ഒക്കെ ഞാൻ കേട്ടു.
0: ആ, അഭിനയിച്ചിരിക്കുന്നത് ആരാണെന്ന് മനസ്സിലായോ എന്നിട്ട്?
1: എനിക്ക് ആ പടം പോലും അറിയത്തില്ല. പിന്നെ ഇനി അഭിനയിച്ചിരിക്കുന്ന അറിയുന്ന,
0: എന്നാലും ഈ പാട്ട് പറഞ്ഞു. ഞാനൊരു ക്ലൂ പറയാം. ഓപ്ഷൻ എ വിശാൽ, ഓപ്ഷൻ ബി ധനുഷ്, ഓപ്ഷൻ സി വിജയ്. മൂന്ന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വിശാലാണോ? ഉറപ്പാണോ? ഈ പടം പോലും കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ പെട്ടെന്ന് ഈ ഒരു വിശാലാണെന്ന് മനസ്സിലേക്ക് വന്നു?
1: കാരണം അതിനകത്ത് ധനുഷും അല്ല, വിജയും അല്ലെന്ന് മനസ്സിലായി.
0: മനസ്സിലായത് എങ്ങനെ മനസ്സിലായി?

0: ഭാഗത്ത് വിജയ് അല്ല ഇതല്ല. എന്തായാലും ഞാൻ ആ പടം കണ്ടില്ലെങ്കിലും അതിന്റെ പോസ്റ്റർ ഒട്ടിച്ചേക്കുന്നെങ്കിലും കണ്ടിട്ടുണ്ട്.
1: കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വിശാലാണോ? അപ്പൊ ലോക്ക് ചെയ്താലോ?
0: ലോക്ക് ചെയ്യോ? ലോക്ക് ചെയ്യാതിരിക്കോ? സോപ്പ് വെച്ച് കോരി കളയോ? വേണമെങ്കിലും ചെയ്തോ.
1: ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. കൺഗ്രാജുലേഷൻസ്. ഓക്കെ, വിശാലും സമീറ റെഡ്ഡിയും അഭിനയിച്ചിട്ടുള്ള സിനിമയിലെ പാട്ടാണ്. ആദ്യമായിട്ട് കേൾക്കുവാണ്. ഇപ്പൊ കേട്ടപ്പോ മനസ്സിലായില്ലേ സിനിമ ഏതാണെന്നൊക്കെ ഉള്ളത്? സിനിമ വെടി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. പ്രഭുദേവ ഡയറക്ട് ചെയ്തിട്ടുള്ള വെടി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. ഓക്കെ, നമ്മുടെ പ്രഭുദേവ ഡയറക്ട് ചെയ്തിട്ടുള്ള മൂവിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആൻസർ അറിയിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. ചായ കുടിച്ചില്ല, ലൈവ് കഴിഞ്ഞിട്ട് വേണം കുടിക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം
0: കേട്ടോ.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് അജിമണി ചേട്ടനായിരുന്നു. ചേട്ടൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു വിശാൽ. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു വിശാൽ എന്ന് തന്നെയാണ്. കാവ്യ, ഷമി ചേച്ചി, വൈഷ്ണ, ഉണ്ണി, മാളവിക, വിപിൻ, അനുപമ, കെവിൻ, ഹേമ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു വിശാൽ എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. ഈ ഒരു പാട്ടിന്റെ ഒരു പെർട്ടിക്കുലർ പോർഷൻ ഒരിടയ്ക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെയധികം ട്രെൻഡിങ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത പാട്ട് ഇതാണ്.

യെസ്, നമ്മുടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ആക്ടർ ധനുഷ് അഭിനയിച്ച ഒരു സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ് നമ്മുടെ ജാനകി അയ്യറും എം സി ജാസും വിജയ് ആന്റണിയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. വിജയ് ആന്റണി കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടാണ്. ഇത് ഏത് സിനിമയിലെ പാട്ടാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. നമുക്ക് എന്തായാലും നമ്മുടെ വിശാലും സമീറ റെഡ്ഡിയും അഭിനയിച്ചിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം. ഇനി ആശ്രിയ പ്രീമിയോ ലീഗിലൂടെ.

ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
5: Asriya, Premiere.
6: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 44 മിനിറ്റ് ആയിരിക്കാണ്. ബ്രേക്കിന് മുന്നേ ഞാൻ കേൾപ്പിച്ച പാട്ട് ഇതായിരുന്നു.

യെസ്, നമ്മുടെ വിജയ് ആന്റണി കമ്പോസ് ചെയ്തിട്ടുള്ള ഈ ഒരു പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. അരുൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഉത്തമ പുത്രൻ. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഉത്തമ പുത്രൻ. ഷമിചേച്ചി, ഷമുവേൽ, കാവ്യ, വൈഷ്ണ, അനീഷ് ചേട്ടൻ, ഐശ്വര്യ, അനുഗ്രഹ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഉത്തമ പുത്രൻ. അതുപോലെ തന്നെ മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഉത്തമ പുത്രൻ. പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഉത്തമ പുത്രൻ. തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഉത്തമ പുത്രൻ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് ഉത്തമ പുത്രനാണ്. അതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണ് കേട്ടോ വരുന്നത്. പക്ഷെ എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത പാട്ട് ഇതാണ്.

0: യെസ്, ഈ ഒരു പാട്ടും നമ്മുടെ വിജയ് ആന്റണി കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടാണ്. നിനയത്താലെ ഇനിക്കും എന്ന സിനിമയിലെ പാട്ടാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഒരു പാട്ടിൽ അഭിനയിച്ചിരിക്കുന്ന നായകൻ ഹീറോ ആരാണ് എന്നതാണ് എൻ്റെ ചോദ്യം. ഒരു മലയാളിയായിട്ടുള്ള ആക്ടറാണ് ഈ സിനിമയിൽ നായകനായിട്ട് എത്തിയിട്ടുള്ളത്. അത് ആരാണ് എന്നതാണ് എൻ്റെ ചോദ്യം. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ആശ്രയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു കലക്കൻ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ഉത്തമ പുത്രൻ.
1: Your mama, you know how me nerky say the dance floor, baby.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പൂലമൺ കൊട്ടാരക്കര.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി. ദ ടൈം ഈസ് 5 ഒ ക്ലോക്ക്.

Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗെയിമിലെ വിജയ് ആന്റണി കമ്പോസ് ചെയ്തിട്ടുള്ള പാടിയിട്ടുള്ള പാട്ടുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓഡിയോ ക്ലിപ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ബ്രേക്കിനെ മുന്നേ കേൾപ്പിച്ച പാട്ട് ഇതായിരുന്നു.

യെസ്, ഈ ഒരു പാട്ടിൽ അഭിനയിച്ചിരിക്കുന്ന നായകൻ ഹീറോ ആരാണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. മജീദ് ഖാ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. പൃഥ്വിരാജ്, പ്രവീൺ, അരുൺ, ഐശ്വര്യ, അനുഗ്രഹ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. പൃഥ്വിരാജ്, സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. കമൽ ഹാസൻ, മായ, അതുപോലെ മറിയാമോ ചേച്ചി, കാവ്യ, അനീഷ് ചേട്ടൻ, മണികണ്ഠൻ ചേട്ടൻ, ഷമി ചേച്ചി, ഉണ്ണി, തങ്കമണി ടീച്ചർ, വൈഷ്ണ, അനു, മാളവിക എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. പൃഥ്വിരാജ് എന്ന് തന്നെയാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് പൃഥ്വിരാജ് ആണ്. പൃഥ്വിരാജും നമ്മുടെ പ്രിയാമണിയും ഒന്നിച്ചഭിനയിച്ച ഒരു തകർപ്പൻ പാട്ടാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സൂപ്പർ ഡ്യൂപ്പർ പാട്ടിലേക്ക് കടക്കാം. അടുത്ത പാട്ട് ഇതാണ്.

യെസ്, ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ടും കമ്പോസ് ചെയ്തിട്ടുള്ളത് വിജയ് ആന്റണിയാണ്. നമ്മുടെ ദളപതി വിജയും അനുഷ്കയും ഒന്നിച്ചഭിനയിച്ച ഒരു സിനിമയിലെ പാട്ട് കൂടിയാണ്. ഇതേത് സിനിമയിലെ പാട്ടാണ് എന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-0974-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച്
5: കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
7: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: നാടിനൊപ്പം.
1: ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Cheta, veetilekku saadhanangal vaangandi.
6: Cheniyaarchu vaangane, Aljo special offers undallo.
5: Adene, ella shini yaar divasangalilum special offers undu nammude Aljoil.
6: Aljo, vilakuruvinte vismayam.
7: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil and Ummanur.
8: Yathrakal ini tension illade. Ningalude yathrakalkku aavashyamaya air ticketing, visa service, hotel reservation, embassy attestation തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
9: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
10: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

യെസ്, വിജയ് ആന്റണി കമ്പോസ് ചെയ്തിട്ടുള്ള ഈ ഒരു പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറെ അധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. നോക്കാം. കാവ്യ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, വേട്ടേക്കാരൻ. അനീഷ് ചേട്ടൻ, സഹദേവൻ ചേട്ടൻ, ഷമുവേൽ, അരുൺ, ഷമി ചേച്ചി, മണികണ്ഠൻ ചേട്ടൻ, തങ്കമണി ടീച്ചർ, വൈഷ്ണ, ഐശ്വര്യ, അനുഗ്രഹ, പ്രവീൺ, ഉണ്ണി ആൻഡ് ഫൈനലി മജീദിക്ക എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് വേട്ടേക്കാരൻ എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. നമ്മുടെ തളപതി വിജയും അനുഷ്കയും ഒന്നിച്ചഭിനയിച്ച വേട്ടേക്കാരൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ വിജയ് ആന്റണി കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്കാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്തതൊരു പാട്ട് കേൾപ്പിക്കും. ആ പാട്ടിന്റെ സ്റ്റാർട്ടിംഗ് എന്താണ് എന്നുള്ളത് ഗസ് ചെയ്ത് പറയാം. ഓക്കെ, പാട്ട് ഇതാണ്.

യെസ്, നമ്മുടെ വിജയ് ആന്റണിയും സംഗീതയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. ഈ ഒരു പാട്ടിന്റെ സ്റ്റാർട്ടിംഗ് എന്താണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-4-749-1-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-9090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.
0: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രേലിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് കൃത്യം 34 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഞാൻ നേരത്തെ കേൾപ്പിച്ച സൂപ്പർ ഡ്യൂപ്പർ പാട്ട് ഇതാണ്.

യെസ്, ഈ ഒരു പാട്ടിന്റെ സ്റ്റാർട്ടിംഗ് എന്താണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോൾ ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഐശ്വര്യ അനുഗ്രഹ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു, ഡേലാമോ ഡേലാമോ. തങ്കമ്മുനി ടീച്ചർ, ഷമിച്ചേച്ചി, രാജേഷ് കുമാർ ചേട്ടൻ, റേച്ചൽ, കാവ്യ, മണികണ്ഠൻ ചേട്ടൻ, ശ്യാമചേച്ചി, വൈഷ്ണ, അജയമണി ചേട്ടൻ, ഷമുവേൽ ചേട്ടൻ, അതുപോലെ തന്നെ പ്രവീൺ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു, ഡേലാമോ ഡേലാമോ എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആ ഒരു പാട്ടാണോ എന്ന്. പാട്ട് ഇതാണ്.

യെസ്, നമ്മുടെ വിജി ആന്റണിയും സംഗീതയും പാടിയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത പാട്ട് ഇതാണ്.

യെസ്, നമ്മുടെ വിജയ് ആന്റണി പാടിയും അദ്ദേഹം തന്നെ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള പാട്ടാണ്. ഇത് ഏത് സിനിമയിലെ പാട്ടാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനി ഡേലാമോ ഡേലാമോ എന്ന പാട്ട് കേൾക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാ അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്ക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
3: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
4: ശിൽപ ജുവലേഴ്സ്, കെട്ടിടം
3: പണിയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM Architects നമ്മുടെ കൊട്ടാരക്കര.
5: JM Architects, Government Approved, ISO Certified, Civil Engineers and Builders. Contact 944-771-7171.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vilakkuravum gunamenmayum njangal nalkunna urappu.
3: Ella veetavashyangalkkum Aljo oppumundu.
4: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil at Ummanur. Aljo, vilakkuravinte vismayam.
5: Vishal Opticals. Mithamaya nirakkil kannadakalude vipulamaya shekaram. Lotus Road, Private Bus Stand-ന് സമീപം പുലമൺ കൊട്ടാരക്കര.

യെസ്, എങ്ങനെ ഫിജോ പാടിയ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓഡിയോ ഇതായിരുന്നു.

0: യെസ് വിജയ് ആന്റണി കമ്പോസ് ചെയ്ത ഈ പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. നോക്കാം. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കാതലിൽ വിഴുന്തേൻ. മേരിക്കുട്ടി ചേച്ചി, ജ്യോതിർ ശിവ, ഷമി ചേച്ചി, വേദ് പ്രതാപ്, മജീദിക്ക, വൈഷ്ണ, പ്രവീൺ, കാവ്യ, ഐശ്വര്യ, അനുഗ്രഹ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കാതലിൽ വിഴുന്തേൻ. അനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മസില മണി. ശ്യാമ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കാതലിൽ വിഴുന്തേൻ. രാജേഷ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കാതലിൽ വി. അവരവിടെ അവിടെ വരെ അയച്ചിട്ടുള്ളൂ, ബാക്കി അയച്ചിട്ടില്ല. അപ്പൊ എന്തായാലും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് കാതലിൽ വിഴുന്തേൻ എന്നുള്ളതാണ്. 2008 റിലീസ് ആയിട്ടുള്ള സിനിമയാണ്. ആ സിനിമയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ് നമ്മുടെ വിജയ് ആന്റണി പാടി അദ്ദേഹം തന്നെ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്. മാത്രമല്ല ഇന്നത്തെ ആ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കാനായിട്ടുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഈ വീക്കിലെ ആശ്രിയ പ്രീമിയർ ലീഗിന്റെ വിന്നറിനെ നമ്മൾ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗ്യശാലിയെ അനൗൺസ് ചെയ്യാനായിട്ടുള്ള സമയം കൂടി ആയിട്ടുണ്ട്. അപ്പൊ ആരെയും ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ഈ വീക്കിലെ ആശ്രയ പ്രീമിയർ ലീഗ് വിന്നർ ഈസ് യെസ് വൈഷ്ണ. വൈഷ്ണ, കൺഗ്രാജുലേഷൻസ്. ഗിഫ്റ്റിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഓഫീസിൽ നിന്നും അറിയിക്കുന്നതായിരിക്കും. വൈഷ്ണയെ കാത്തിരിക്കുന്നത് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു തകർപ്പൻ സമ്മാനമാണ് കേട്ടോ. അപ്പൊ ഇത്തവണ വിന്നർ ആയില്ലല്ലോ എന്നോർത്ത് ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ഗെയിമിൽ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. റീജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 53 മിനിറ്റ് ആയിരിക്കാണ് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇനിയും നല്ല നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ഓൺ ദ വേ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അവർ ശ്രിയ FM 90, നാടിനൊപ്പം നാട്ടർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ അർജുൻ അനാമിക സൈനിംഗ് ഓഫ്.
1: എവരി, ദിസ് ഈസ് എ സോങ് വിച്ച് ഈസ് ഗോണ ബി എ മാസീവ് ഹിറ്റ് ഓഫ് ദി ഇയർ. താങ്ക്യൂ.
2: മാട് സത്താ മനുഷ്യൻ തിന്നാൻ തോല വച്ച് മേലം കെട്ടി അറക്കമുക്കൽ നാക്കമുക്കൽ നാക്കമുക്കൽ. മാട് സത്താ മനുഷ്യൻ തിന്നാൻ തോല വച്ച് മേലം കെട്ടി അറക്കം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. ആശ്രയ FM ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഓ ക്ലോക്ക്.

0: 2011 തിയേറ്ററുകളെ ഇളക്കി മറിച്ച ഒരു ആക്ഷൻ പാക്ഡ് തെലുങ്ക് മൂവിയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമായിട്ടാണ് ക്ലാബ് ബോർഡിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. നമസ്കാരം, വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ക്ലാബ് ബോർഡ് വിത്ത് മീ ആർജെ അനുഷ.
1: പ്രപഞ്ചത്തിന്റെ പൊരുൾ ധ്യാനത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ ഭാരതദേശം ആധ്യാത്മിക ജ്ഞാനത്താൽ പ്രകാശിതമാണ്. ഭാരതീയ സംസ്കാരത്തിൽ ആധ്യാത്മികതയുടെ ബ്രഹ്മതത്വത്തിന്റെ പ്രതീകങ്ങളാണ് ദേവാലയങ്ങൾ. ഈ ദേവാലയങ്ങൾക്ക് മേൽ ശിഥിലീകരണ ശക്തികളുടെ ആക്രമണങ്ങളും പതിവായി.

0: വി വി വിനായകിന്റെ മികച്ച സംവിധാനത്തിൽ അല്ലു അരവിന്ദ് നിർമ്മിച്ച ബദ്രീനാഥ് എന്ന സിനിമയുടെ സ്റ്റോറി വിശേഷങ്ങളുമാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. ചിത്രത്തിൽ നമ്മുടെ പ്രിയ താരം മല്ലു അർജുൻ എന്നറിയപ്പെടുന്ന അല്ലു അർജുൻ ആണ് കേട്ടോ ബദ്രി എന്ന വേഷത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒപ്പം തമന്ന ഭാട്ടിയ, പ്രകാശ് രാജ്, കെല്ലി ഡോർജി, അശ്വിനി കൽസേക്കർ, റാവു രമേശ് തുടങ്ങിയ വൻ താരനിരയും അണിനിരക്കുന്നുണ്ട് ഈ ഒരു മൂവിയിൽ. ഒരു സമുറായി ആയിട്ട് പരിശീലനം നേടിയ ആളാണ് നായകനായ ബദ്രി. ഗുരു ഭീഷ്മനാരായണന്റെ കീഴിൽ കഠിനമായിട്ടുള്ള അഭ്യാസങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ബദ്രി പ്രശസ്തമായ ബദ്രീനാഥ് ക്ഷേത്രത്തിന്റെ പ്രധാന സംരക്ഷകനായിട്ട് ചുമതല ഏൽക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ ട്വിസ്റ്റ് നടക്കുന്നത് നമ്മുടെ നായികയുടെ എൻട്രിയോട് കൂടിയിട്ടാണ്. അളകനന്ദ എന്നാണ് തമനയുടെ സിനിമയിലെ ക്യാരക്ടർ നെയിം. അളകനന്ദ എന്ന പെൺകുട്ടി ബദ്രിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പല കാര്യങ്ങളിലും മാറ്റമുണ്ടാവുകയാണ്.
1: സ്വാമി, എന്റെ കൊച്ചുമകൾക്ക് ഈശ്വര വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാ അവളെ കൊല്ലരുതെന്ന് ദൈവമെന്ന് പറയാം.
2: ബദ്രേ, അവളെ രക്ഷപ്പെടുത്തിയേക്ക്, രക്ഷപ്പെടുത്താൻ.
0: അളകനന്ദയ്ക്ക് ദൈവത്തിൽ ഒട്ടും തന്നെ വിശ്വാസമില്ല. അതിന് ഒരു കാരണമുണ്ട്. അവളുടെ അച്ഛനും അമ്മയും ക്ഷേത്രത്തിൽ വെച്ചാണ് ബന്ധു മരിക്കുന്നത് ഒരു തീപിടുത്തത്തിൽ. അത്രയും ഭക്തരായ തന്റെ അച്ഛനെയും അമ്മയെയും ഒരു തീപിടുത്തത്തിൽ, അതും ടെമ്പിളിൽ വെച്ച് തന്നെ മരണമടയുന്ന ആ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ കുഞ്ഞളകനന്ദയുടെ ഹൃദയത്തിൽ തന്നെ പതയുകയുണ്ടായി. ആ ചെറിയ പ്രായത്തിൽ അച്ഛനെയും അമ്മയുടെയും സ്നേഹം നഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി അവൾ പിന്നീട് വളർന്നു വരുമ്പോൾ ദൈവത്തിൽ ഒട്ടും വിശ്വാസമില്ലാതായി മാറുകയാണ്. അങ്ങനെയിരിക്കെ മുത്തച്ഛന്റെ നിർബന്ധ പ്രകാരമാണ് ബദ്രീനാഥ് എന്ന ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നത്. അവിടെ വെച്ചാണ് അളകനന്ദ ആദ്യമായിട്ട് ബദ്രിയെ കണ്ടുമുട്ടുന്നത്. ആദ്യമൊക്കെ അവനോട് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല എങ്കിലും അവന്റെ പെരുമാറ്റവും അഭ്യാസ പ്രകടനങ്ങളും എല്ലാം തന്നെ അളകനന്ദയെ ബദ്രിയിലേക്ക് ആകർഷിക്കുന്നുണ്ട്.
3: ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരും പാപങ്ങൾ ചെയ്തിട്ട് ന്യായീകരിച്ചവരും സ്നേഹിക്കുന്നവരെ വഞ്ചിക്കുന്നവരും ആ വസുധാരയുടെ അടുത്തേക്ക് പോകാൻ പാടില്ല.
4: എന്താ പോയാൽ എന്താ കുഴപ്പം?
3: വസുധാര അവരുടെ അടുത്തേക്ക് വരില്ല, അത് മാറിപ്പോവും.
4: വെള്ളത്തിന് എങ്ങനെ സത്യം അറിയാൻ പറ്റുന്നേ?
3: ഇവിടെ പ്രകൃതിക്കും പാപികളെ തിരിച്ചറിയാനുള്ള പവറുണ്ട്.
4: ഓ, അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും വേസ്റ്റ് ഫെലോ ഞാനാണെന്ന് എന്റെ ഫീലിംഗ്.
3: എന്റെ ഫീലിംഗ് അത് തന്നെ. അതുകൊണ്ടാ പോവണ്ടെന്ന് പറഞ്ഞു.
4: ഞാൻ പോകും. ആ വെള്ളം എന്ത് കാണിക്കുന്നു കാണണമല്ലോ.
0: ഈ സിനിമയുടെ നിർമ്മാതാവ് അല്ലു അരവിന്ദ്, അല്ലു അർജുന്റെ ഫാദർ ആയിട്ടുള്ള അല്ലു അരവിന്ദ് തെലുങ്കിലെ തന്നെ മികച്ച മൂവി നിർമ്മാതാക്കളിൽ ഒരാളാണ്. കൊമേഴ്ഷ്യൽ സിനിമകൾക്ക് പേരുകേട്ട സംവിധായകൻ ബി വി വിനായകം ഒത്തുചേർന്നപ്പോൾ ലഭിച്ചത് എക്കാലത്തെയും മികച്ച ഒരു അല്ലു അർജുൻ മൂവി തന്നെയാണ്. സിനിമയിൽ ഹിമാലയമാണ് പശ്ചാത്തലമായിട്ട് വരുന്നത്. ദൃശ്യമനോഹരമായൊരു പശ്ചാത്തലമാണ് ആ ഒരു പരിസരം നൽകുന്നത്. അവിടുത്തെ ഏതുതരം വെളിച്ചവും അനുയോജ്യമാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മാത്രവുമല്ല, മലിനീകരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ തെളിമയാർന്ന ചിത്രങ്ങൾ പകർത്തിയെടുക്കാനായിട്ട് സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതാ സിനിമയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും.
3: ഞാൻ പിണ്ടം വെക്കാം.
5: എന്താ ബദ്രി നീ പറയുന്നത്? ദിവസവും ബദ്രീനാഥിന് പൂജ ചെയ്യുന്ന കൈകൊണ്ട് ഏതോ അനാഥർക്ക് പിണ്ടം വെക്കാവുന്നു.
3: തെറ്റെന്താണ് റാവുജി? ആചാരങ്ങളെല്ലാം നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്.
0: ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ നമുക്ക് ആർക്കും മറക്കാനായിട്ട് സാധിക്കത്തില്ല. ഈ ആക്ഷൻ രംഗങ്ങൾ പരിശീലിക്കാൻ വേണ്ടിയിട്ട് അല്ലു അർജുൻ വിയറ്റ്നാമിൽ പോയിട്ടാണ് മാർഷ്യൽ ആർട്സ്, അതായത് സാമുറായി വാൾഫയറ്റ് പ്രത്യേകം പരിശീലിച്ചിട്ടുണ്ടായിരുന്നത്. 35 മുതൽ 42 കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ 50 കോടിയിലധികം കളക്ഷൻ നേടി. ആ വർഷത്തെ തന്നെ വൻ വിജയം കൈവരിച്ച ചിത്രങ്ങളിൽ ഒന്നായിട്ട് മാറുകയായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് സിനിമയിലെ മനോഹരമായ ഗാനങ്ങളാണ് കേട്ടോ. MM കീരവാണിയുടെ സംഗീതത്തിൽ പുറത്തിറങ്ങിയ നാഥ് നാഥ്, ചിരഞ്ജീവ തുടങ്ങിയിട്ടുള്ള ഗാനങ്ങളും അല്ലു അർജുന്റെ ഡാൻസും ഒക്കെ അന്നും ഇന്നും വലിയ രീതിയിൽ തന്നെ തരംഗം സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Yathrakal ini tension illade ningalude yathrakal kavashyamaya air ticketing, visa service, hotel reservation, embassy attestation thudangiyavella kuranja chilavil easy aayi Fly Unique ilude. Fly Unique Travel and Tours, Kottarakara.
3: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: രണ്ടായിരത്തി 2011 റിലീസായി അല്ലു അർജുനും തമന്ന ഭാട്ടിയും തകർത്ത് അഭിനയിച്ച ബദ്രിനാഥ് എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് ക്ലബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ബദ്രിനാഥ് ക്ഷേത്രത്തിന്റെ സംരക്ഷകനായിട്ട് ഭീഷ്മനാരായൺ എന്ന ഗുരുവിന്റെ കീഴിൽ ഒരു സാമുറായിയെ പോലെ ധീരത്തോടെ വളരുന്ന ബദ്രി എന്ന ചെറുപ്പക്കാരന്റെ കഥയാണ് ഈ സിനിമ. ബദ്രിനാഥിലെത്തുന്ന ഭക്തരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ബദ്രിയുടെ ജീവവായു. എന്നാൽ ഈ കഥയിലേക്ക് അളകനന്ദ എന്ന പെൺകുട്ടി കടന്നു വരുന്നതോടുകൂടിയിട്ട് കാര്യങ്ങളൊക്കെ മാറി മറിയുകയാണ്.
4: ഏയ് വസുധാര, എത്ര ജന്മം കഴിഞ്ഞാലും ഒറ്റ തുള്ളി പോലെ എന്റെ മേല് വീഴില്ലെന്ന് ആ ബദ്രി പറഞ്ഞത്. ഇപ്പോ ഞാൻ അവരെ സ്നേഹിക്കുന്നു, മനസ്സ് നിറഞ്ഞ സ്നേഹിക്കുന്നത്. എന്റെ സ്നേഹം സത്യമാണെങ്കിൽ എന്റെ ദേഹത്ത് വീഴില്ലേ?
5: ആര് വീഴണമെന്നാ? ഈ വസുധാര വീണാലും ആ ബദ്രി വീഴില്ല.
4: എന്താ എനിക്കെന്താ ഒരു കുറവ്?
5: ആ ബദ്രിനാഥിനോടുള്ള ഭക്തിയാ കുറവ്.
4: എപ്പോഴാണോ ഞാൻ അവനെ സ്നേഹിച്ചു തുടങ്ങിയത്, ഇനി അവന്റെ ഇഷ്ടം തന്നെയാ എന്റെ ഇഷ്ടം.
3: കുട്ടിക്കാലത്ത് ഒരു ക്ഷേത്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അളകനന്ദ ഒരു തീവ്ര ദൈവനിഷേധിയാണ്. അതിനു പുറമെ അവളുടെ സ്വത്ത് തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ആർത്തിമൂത്ത അമ്മാവനും അമ്മായിയും അവരുടെ മകൻ നാനിയുമായിട്ട് അവളെ വിവാഹം നിർബന്ധിച്ച് കഴിക്കാനായിട്ട് പദ്ധതിയിടുന്നുണ്ട്. ബദ്രിനാഥ് ക്ഷേത്രത്തിൽ മുത്തശ്ശിന്റെ നിർബന്ധ പ്രകാരം എത്തുന്ന അളകനന്ദ അവിടെ നടക്കുന്ന ആചാരങ്ങൾ ആദ്യം തന്നെ അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. വിശ്വാസത്തിന് പുറത്ത് ആളുകൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള മനോഭാവത്തിൽ ആ ക്ഷേത്രത്തിലെ ദീപം അവള് ഊതിക്കെടുത്തുകയാണ്. ആ ദീപം അണച്ചതിന് ശിക്ഷയായിട്ട് ബദ്രി അവളെ നദിയിലേക്ക് എറിയുന്നുണ്ടെങ്കിലും ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം അവളെ രക്ഷിക്കുന്നുണ്ട്. തുടർന്ന് ലക്ഷം ദീപങ്ങൾ തെളിയിക്കാനായിട്ട് ശിക്ഷിക്കപ്പെടുന്ന അളകനന്ദയില് ഭക്തി വീണ്ടും ഉണർത്താനും അവളുടെ വിശ്വാസം തിരിച്ചു കൊണ്ടുവരാനായിട്ടും ബദ്രി തീവ്രമായിട്ട് ശ്രമിക്കുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവളുടെ മാതാപിതാക്കൾക്കായിട്ട് ബദ്രി പിതൃതർപ്പണം നടത്തുന്നതോടുകൂടിയിട്ട് അളകനന്ദയ്ക്ക് ബദ്രിയോട് തീവ്രമായൊരു പ്രണയം ആരംഭിക്കുകയാണ്.
6: ഞാൻ കേട്ടത് സത്യമാണോ? ക്ഷേത്രത്തിൽ വണങ്ങാൻ പോവാണെന്ന്? എങ്ങനെയാ വണങ്ങുന്നത്? കൈകൊണ്ട് വണങ്ങോ, സാഷ്ടാംഗം വണങ്ങോ, അതോ ശയന പ്രദക്ഷിണം വെക്കുവോ?
4: എന്നാരാ പറഞ്ഞത്? ഞാൻ വണങ്ങില്ല.
6: അതെന്താ ഇപ്പൊ തന്നെ ചെയ്യൂന്ന് പറഞ്ഞിട്ട്?
4: അപ്പൊ അങ്ങനെ തോന്നി, ഇപ്പൊ തീരുമാനം മാറ്റി.
6: എന്താ പെട്ടെന്ന് മാറ്റിയത്?
4: ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അയാൾ എനിക്ക് ഒരിക്കലും കിട്ടില്ല.
6: അവൻ ആരാണെന്ന് പറ പിടിച്ചോണ്ട് വന്ന് കല്യാണം കഴിപ്പിക്കാം.
4: ഞാൻ സ്നേഹിക്കുന്നത്
7: അവൻ എന്റെ ശിഷ്യനാ, എന്റെ വാക്ക് നിരസിക്കില്ല.
4: നിനക്ക് മാത്രമല്ല, നിന്റെ ബദ്രിനാഥിന് പോലും കഴിയില്ല.
3: പക്ഷെ കഥ അവിടെ തീരുന്നില്ല. ഗുരു ഭീഷ്മനാരായന്റെ അടുത്ത ഉത്തരാധികാരിയാകാനായിട്ട് ബദ്രി ബ്രഹ്മചര്യം പാലിക്കേണ്ടതുണ്ട്. അളകനന്ദ സ്നേഹിക്കുന്നത് ബദ്രിയെയാണ് എന്ന് അറിയാതെ അളകനന്ദയുടെ പ്രണയം സഫലമാക്കാനായിട്ട് ബദ്രി അവളെയും കൂട്ടി അപൂർവമായിട്ടുള്ള ബ്രഹ്മകമലം എന്ന പുഷ്പം തേടി പർവ്വതങ്ങളിലേക്ക് യാത്ര തിരിക്കുകയാണ്. അവിടെ വെച്ച് അളകനന്ദയുടെ അമ്മാവന്റെ ഗുണ്ടകൾ അവരെ ആക്രമിക്കുന്നുണ്ട്. ഈ പോരാട്ടത്തിൽ ഗുരുവിനോടുള്ള ഭക്തിയും അളകനന്ദയോടുള്ള കടമയും നിറവേറ്റുന്നതിനിടയ്ക്ക് ബദ്രിക്ക് ഗുരുതരമായിട്ട് പരിക്കുമേൽക്കുന്നുണ്ട്. അതേ തുടർന്ന് അളകനന്ദയെ അമ്മാവൻ സർക്കാരും സംഘവും തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. 6 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം സുഖം പ്രാപിക്കുന്ന ബദ്രി അളകനന്ദയുടെ കൂട്ടുകാരി റസിയയിൽ നിന്ന് കുറെ സത്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ഗുരുവിന്റെ വാൾ ഉപയോഗിച്ച് ബെല്ലാരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബദ്രി വില്ലന്മാരെ തകർത്തെറിയുന്നതാണ് സിനിമയുടെ ക്ലൈമാക്സ് രംഗം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ വെച്ച് അളകനന്ദയെ അവൻ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു.
6: ട്രൈ ചെയ്യും.

0: നിനക്കെല്ലാം തടസ്സങ്ങളാ. നിന്റെ ഈ ലവ് സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
1: അങ്ങനെയൊന്നുമില്ല, എന്റെ പ്രേമം സക്സസ് ആവാൻ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്,
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ്

0: നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. പാർലമെന്റ് സമ്മേളനത്തിൽ അടുത്ത ആഴ്ച ബിൽ അവതരിപ്പിക്കും. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നിയമനിർമ്മാണം കാലതാമസം കൂടാതെ ഉറപ്പുവരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ബിൽ പാസാക്കുന്നതിന് ഒരുവിധ തടസ്സവും ഉണ്ടാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാർ നിർണായക നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു.
1: ബിൽ തോ ഹം ലോഗ് തോ തയ്യാറി കർ രഹേ ഹൈ ടൈമിംഗ് വഗറ ഹം ബതായേംഗേ ഹം തോ പ്രധാനമന്ത്രി ജി നേ കഹാ ഹൈ കി ഛാത്രോ കോ ലേകർ കേ ജോ ഹം ബിൽ ലാ രഹേ ഹൈ തോ ഉസ്മേ കോയി വിലംബ് നഹീ ഹോനാ ചാഹിയേ ദേശ് ഭീ യേ ചാഹതേ ഹൈ ജോ പ്രധാനമന്ത്രി ജി നേ കഹാ ഹൈ ഇസ്മേ കോയി രുകാവട് പൈദാ കർനേ കേ ലിയേ കോയി ഹട്ടകണ്ഡെ അപ്നാനാ ഠീക് നഹീ ഹോഗാ വീ ആർ ടേക്കിംഗ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്സ് ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ദ സ്റ്റുഡന്റ്സ്.
0: സിജെപി പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദയും ജിതേന്ദ്രസിംഗും. പരീക്ഷാ രീതികളുടെ പരിഷ്കരണം സംബന്ധിച്ച സിജെപിയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും കേട്ടതായി ചർച്ചയ്ക്ക് ശേഷം ശ്രീ ജെ പി നദ്ദ പറഞ്ഞു. മൂന്ന് നിർദ്ദേശങ്ങളാണ് സിജെപി മുന്നോട്ട് വച്ചതെന്നും നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിജെപി മുന്നോട്ട് വച്ച രണ്ട് ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സിജെപി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് ഒന്നിലേറെ തവണ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചു എങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. തിങ്കളാഴ്ചയാണ് സഭ വീണ്ടും ചേരുക. കാർഗിൽ യുദ്ധത്തിൽ മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് പാർലമെന്റ് ഇന്ന് ആദരം അർപ്പിച്ചു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ ബഹിരാകാശ വ്യാവസായിക അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ കേരളത്തിനുള്ള വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ സംഘടിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ട്രയൽ റൺ നേരിട്ടെത്തി വിലയിരുത്തി. ജയിൽ വകുപ്പ് മേധാവി എസ് ശ്രീജിത്ത് ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാളെ രാവിലെ 7 മണിയോടെ കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിൽ എത്തിക്കുന്നത്. സംസ്ഥാനത്ത് 4 ദിവസമായി നടന്ന ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി അവസാനിപ്പിക്കുകയും സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തു. തൊഴിലാളികൾ ആവശ്യപ്പെട്ട നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകൾ ഉപയോഗിച്ചാണ് ഓൺലൈൻ ടാക്സികൾ ഓടിത്തുടങ്ങിയത്. എന്നാൽ ഊബർ കമ്പനിയുമായുള്ള നിസ്സഹകരണം തുടരുവാനാണ് തീരുമാനം. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. ഉപയോഗം കൂടുതലുള്ള സമയങ്ങളിലായിരിക്കും നിയന്ത്രണം. ഇന്നലെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നില്ലെന്നും KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ബഹുനില മന്ദിരം അടിയന്തരമായി തുറന്നു നൽകണമെന്ന് നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. എല്ലാ ജോലികളും സെപ്റ്റംബർ 30 പൂർത്തിയാക്കി കെട്ടിടം RCCക്ക് കൈമാറണം എന്നാണ് സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധിച്ച ശേഷം മന്ത്രി കരാറുകാർക്ക് നിർദ്ദേശം നൽകിയത്. തൃശൂർ പീച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും അസാധാരണ ശബ്ദവും മുഴക്കവും ഉണ്ടായതിനെ തുടർന്ന് വിള്ളലുകൾ ഉണ്ടായ വീടുകൾ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ചു. വിള്ളൽ സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുള്ളതായി ജില്ലാ കളക്ടർ അറിയിച്ചു. തുടർച്ചയായി ചലനം ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുവാനാവശ്യപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചു. ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ യന്ത്രവൽകൃത യാനങ്ങളുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപടികൾ കൊല്ലത്ത് പൂർത്തിയായി. 52 ദിവസത്തെ നിരോധനം ഈ മാസം 31 അവസാനിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ്ലാൽ.
3: യാനങ്ങളുടെ നിലവിലെ സ്ഥിതി പരിശോധിച്ച് വിവരങ്ങൾ പുതുക്കണമെന്ന കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. ട്രോളിംഗ് ബോട്ടുകൾ കെട്ടിയിരിക്കുന്ന കടവുകളിലെത്തി ഫിഷറീസ് ഉദ്യോഗസ്ഥർ ബോട്ടുകളിൽ പരിശോധന നടത്തി. 60 ടീമുകളിലായി 140 ഉദ്യോഗസ്ഥർ കാവനാട് മുതൽ അഴീക്കൽ വരെ 45 കടവുകളിലെ 1000 യാനങ്ങൾ പരിശോധിച്ചു. രജിസ്ട്രേഷൻ, ലൈസൻസ് വിവരങ്ങൾ, യാനങ്ങളുടെ നിലവിലെ സ്ഥിതി, കളർ കോഡിംഗ് എന്നിവയാണ് പരിശോധിക്കുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കുന്ന യാനങ്ങളിൽ ഉദ്യോഗസ്ഥർ സ്റ്റിക്കർ പതിച്ചു.
0: സംസ്ഥാനത്തെ ബാങ്കുകളുടെ ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ 5ാം സ്ഥാനത്തെത്തി കേരള ബാങ്ക്. വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾക്കായി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതിക്ക് ബാങ്ക് തുടക്കം കുറിച്ചതായി ബാങ്ക് പ്രസിഡന്റ് പി മോഹനൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. നോർക്കയുമായി സഹകരിച്ച് കോഴിക്കോട് പ്രവാസി സംഗമവും സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് ഐടി മീറ്റും കോട്ടയത്ത് കർഷക സംഗമവും നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. കെടിഡിസിയുടെ പേരും ലോഗോയും ദുരുപയോഗം ചെയ്ത് തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ഔദ്യോഗിക വെബ്സൈറ്റുമായി സാമ്യമുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സ്കോട്ട്ലന്റിലെ ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിൽ പ്രവേശിച്ചു. ഹീറ്റ്സിൽ 25.52 സെക്കൻഡ് സമയം കുറിച്ചാണ് നടരാജ് യോഗ്യത നേടിയത്. സെമിഫൈനൽ ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ 100 മീറ്റർ ഫ്രീസ്റ്റൈൽ പാരാ സ്വിമ്മിംഗിൽ രവിവീര വെങ്കട് ബുഡിഗിനെയും അലി ഇമാമും ഫൈനലിൽ യോഗ്യത നേടി. 65ാമത് സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തൃശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. തൃശൂർ മേയർ നിജി ജസ്റ്റിൻ, പ്രശസ്ത ഫുട്ബോൾ താരം ഐ എം വിജയൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. ജൂലൈ 28 വരെ രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെയാണ് മത്സരങ്ങൾ നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിതപ്രതാപ്.
4: ലോകമെമ്പാടും നിറഞ്ഞ ഫുട്ബോൾ ആവേശം കേരളവും പൂർണ്ണമായും നെഞ്ചിലേറ്റിയെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നാടിന്റെ ഓരോ കോണിലും ലോകകപ്പ് നേരിട്ട് നടക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന ആവേശമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുസമൂഹത്തിലെയും കുട്ടികളിലെയും ഫുട്ബോൾ താൽപര്യത്തെ മുൻനിർത്തി വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച 1 മില്യൺ തൂഫാൻ ഗോൾ പദ്ധതി വൻ വിജയമായതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ സംസ്ഥാനത്തിന്റെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 15 ബോയ്സ്, 17 ഗേൾസ് സ്കൂൾ ടീമുകളാണ് മത്സരിക്കുന്നത്.
0: പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90 സ്റ്റേ ട്യൂൺ.

മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മൂർത്തി

0: Bowl.
1: Once again, welcome back to Clapboard with me, RJ Anusha. 2011 റിലീസായ ബദ്രീനാഥ് എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് ക്ലാബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ വില്ലന്മാരുടെ കൈകളിൽ നിന്നും അളകനന്ദയെ ബദ്രി അതിസാഹസികമായിട്ട് രക്ഷപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. അതായത്, അളകനന്ദ സ്നേഹിക്കുന്നത് ബദ്രിയെയാണ് എന്നുള്ള കാര്യം ബദ്രി തിരിച്ചറിയുന്നില്ല. മാത്രമല്ല, ബദ്രിക്ക് അളകനന്ദയോട് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രണയമോ ഒന്നുമില്ല. അവളുടെ ഉള്ളിൽ അണഞ്ഞു പോയ ആ ഒരു വിശ്വാസം തിരികെ കൊണ്ടുവരണം എന്നുള്ളത് മാത്രമാണ് അവന്റെ ആഗ്രഹം.
2: ദൈവത്തെയും വിശ്വസിച്ചിട്ടില്ല. ഇപ്പൊ പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഭീഷ്മ നാരായണ സ്വാമിയിൽ നിന്നും ഭദ്രയെ മോചിപ്പിച്ച് എനിക്ക് ഭർത്താവായി തരൂ ഭഗവാനെ.
3: ഞാൻ ഇന്നോളം നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആദ്യ അപേക്ഷയാണ്. ബദ്രിയെ തക്ഷശിലയുടെ ആചാര്യസ്ഥാനത്തിലെത്തി എന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു തരണമേ.
1: ഇതിനിടയിൽ വേറൊരു സംഭവം നടക്കുകയാണ്. ദൈവിക ആവശ്യങ്ങൾക്കല്ലാതെ സ്വന്തം ആവശ്യത്തിന് വാളെടുത്തു എന്ന കാരണത്താൽ കോപിഷ്ഠനായ ഭീഷ്മനാരായണൻ ബദ്രയോട് ബദ്രീനാഥ് വിട്ടുപോകാൻ ആവശ്യപ്പെടുന്നുണ്ട്. എങ്കിലും അളകനന്ദയോടുള്ള പ്രണയമല്ല, താൻ നൽകിയ വാക്ക് പാലിക്കൽ മാത്രമായിരുന്നു ബദ്രിയുടെ ലക്ഷ്യം. അളകനന്ദയ്ക്ക് ബദ്രിയോടുള്ള പരിശുദ്ധമായ പ്രണയം ഒടുവിൽ ഗുരു തിരിച്ചറിയുകയാണ്. സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തന്നെ അത്രയധികം സ്നേഹിക്കുന്ന അളകനന്ദയോട് ബദ്രിക്ക് ഒരു കടപ്പാടും സ്നേഹവുമൊക്കെ അവസാനം ഉടലെടുക്കുന്നതാണ്. തന്റെ പിൻഗാമിയായിട്ട് ബദ്രിയെ വേണമെന്ന് ആഗ്രഹിച്ച ഗുരു ഒടുവിൽ അവരുടെ പ്രണയ സാഫല്യത്തിന് സമ്മതം മൂളുന്നതാണ് ക്ലൈമാക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
2: ബദ്രി, നിനക്ക് സുഖമാണോ? എന്റെ മുത്തച്ഛൻ അവർ കൊന്നുകളഞ്ഞു. എന്നെ നിർബന്ധിച്ച് വിവാഹം നിശ്ചയം നടത്തിയിരിക്കുക. നീ ജീവനോടെ ഉണ്ടെന്നുള്ളത് എന്റെ ഏക ധൈര്യം. ജ്യോതി ദർശനം ചെയ്ത് കഴിഞ്ഞ് ഞാൻ സ്നേഹിക്കുന്ന ആളെ എനിക്ക് കിട്ടുമെന്ന് നീ പറഞ്ഞില്ല. ആ വിശ്വാസം കൊണ്ട് മാത്രം ഞാൻ ജീവിച്ചിരിക്കുന്നത്. മനസ്സിലൊരു സമാധാനവും ഇല്ല. നിനക്ക് കഴിയുമെങ്കിൽ കുറച്ചു നേരത്തെ വന്ന് എന്നെ കൊണ്ടുപോകണം, പ്ലീസ്.
1: അങ്ങനെ സർക്കാരിനെയും അവന്റെ കൂട്ടാളികളെയും ഒക്കെ തോൽപ്പിച്ച് എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയിട്ട് ബദ്രിയും അളകനന്ദയും ഒന്നിക്കുന്നിടത്താണ് ഈ ഒരു ആക്ഷൻ പ്രണയകഥ കംപ്ലീറ്റ് ആവുന്നത്. തെലുങ്ക് സിനിമയിൽ ഏറ്റവും കൂടുതൽ സെറ്റുകൾ നിർമ്മിച്ച് ചിത്രീകരിച്ച സിനിമകളിൽ ഒന്നാണ് ബദ്രീനാഥ്. ചിത്രത്തിന് വേണ്ടി നിർമ്മിച്ച 22 സെറ്റുകളിൽ ഓംകാരേശ്വരി എന്ന പാട്ടിന് വേണ്ടി മാത്രം നിർമ്മിച്ച സെറ്റിന് ചെലവായത് 3 കോടി രൂപയോളമായിരുന്നു. മാത്രമല്ല, ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ നിരകൾ, കുളു, മണാലി, ഹൈദരാബാദ് എന്നിവിടങ്ങൾക്ക് പുറമെ ഇറ്റലി, സ്പെയിൻ തുടങ്ങിയിട്ടുള്ള വിദേശ രാജ്യങ്ങളിലും ഈ സിനിമയിലെ ഗാനരംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്.
4: ആ ഭഗവാനോട് നിനക്കുള്ള ഭക്തിയെക്കാളും ആ പെൺകുട്ടിക്ക് നിന്നോടുള്ള പ്രേമമാണ് വലുത്. എന്റെ സ്ഥാനത്തേക്ക് എന്റെ ശിഷ്യന്മാരിൽ ആരെങ്കിലും വരും, പക്ഷെ ആ പെണ്ണിന്റെ മനസ്സിലുള്ള നിന്റെ സ്ഥാനത്തേക്ക് മറ്റാർക്കും വരാൻ പറ്റില്ല.
1: തെലുങ്കിന് പുറമെ തമിഴ്, മലയാളം എന്നീ ഭാഷകളിലും ഒരേ സമയം വലിയ രീതിയിൽ റിലീസ് ചെയ്ത ചിത്രമായിരുന്നു ബദ്രീനാഥ്. കേരളത്തിലും അല്ലു അർജുന്റെ ആരാധകർക്കിടയിൽ ചിത്രം ഒരു തരംഗമായി മാറി എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും ഈ സിനിമയുടെ സ്റ്റോറി വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മുടെ സമയം ഏകദേശം കഴിയാറായിട്ടുണ്ട്. അടുത്ത ദിവസം വീണ്ടും ഒരു അടിപൊളി സിനിമയും വിശേഷങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേഫം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഔട്ട്.

0: Take a break.
1: Hey, hello, very good evening. Welcome to Take a Break with me, RJ Sultana, on Astraya FM 90, Nadinoppam, Nattarkoppam. നെയ്യിലെ മായം ഇനി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ കേട്ടോ. മലയാളികളുടെ അടുക്കളകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നെയ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ രുചിയും മണവും വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ധാരാളം പോഷകങ്ങൾ ശരീരത്തിന് നൽകാനും നെയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. എന്നാൽ വിപണിയിൽ നിന്നും നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങുന്ന നെയ് എത്രത്തോളം ശുദ്ധമാണ് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലാഭം കൂട്ടാൻ വേണ്ടി വില കുറഞ്ഞ എണ്ണകളും കൊഴുപ്പുകളും ഒക്കെ നെയ്യിൽ കലർത്തുന്ന പ്രവണത ഇന്ന് വ്യാപകമാണ്. ഈ സാഹചര്യത്തിൽ നെയ്യിലെ മായം കണ്ടെത്താൻ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പരീക്ഷണവും അതുപോലെ മായം കലർന്നിട്ടുണ്ടോ എന്ന ആശങ്കയില്ലാതെ വീട്ടിൽ തന്നെ തികച്ചും ശുദ്ധമായ നെയ് തയ്യാറാക്കുന്ന വിധവുമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്താണ് ഈ നെയ്യിലെ മായം എന്നല്ലേ? നെയ്യിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനായി വില കുറഞ്ഞ സസ്യ എണ്ണകളോ മൃഗക്കൊഴുപ്പോ വനസ്പതിയോ ഒക്കെ കലർത്തുന്നതാണ് പ്രധാനമായും നെയ്യിലെ മായം എന്ന് പറയുന്നത്. കാഴ്ചയിലോ ഗന്ധത്തിലോ വലിയ വ്യത്യാസമൊന്നും തോന്നാത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. ശുദ്ധമായ നെയ്യിൽ നിന്നും ലഭിക്കേണ്ട പോഷകങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് പുറമെ ഇത്തരം മായങ്ങൾ ശരീരത്തിൽ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇനി മായം കണ്ടെത്താനുള്ള എളുപ്പവഴി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന നെയ് ശുദ്ധമാണോ എന്നറിയാൻ വളരെ ലളിതമായ ഒരു പരീക്ഷണമാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിക്കുന്നത്. ഇതിനായി ആദ്യം 1 മില്ലിലിറ്റർ നെയ് ഉരുക്കി ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റുക. ഇതിലേക്ക് 1 മില്ലിലിറ്റർ ഗാഢമായ ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്ത് കൊടുക്കണം. ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കുറഞ്ഞത് 2 മിനിറ്റെങ്കിലും തുടർച്ചയായി നന്നായി ഇളക്കുക. അതിനുശേഷം ഈ മിശ്രിതം വേർതിരിഞ്ഞു വരാനായി കുറച്ചുനേരം അനക്കാതെ വെക്കുക. കുറച്ചുനേരം അനക്കാതെ വെക്കുമ്പോൾ ഈ മിശ്രിതം വേർതിരിഞ്ഞു വരുന്നത് കാണാം. നിങ്ങൾ ഉപയോഗിച്ച നെയ് പൂർണ്ണമായും ശുദ്ധമാണെങ്കിൽ ഈ മിശ്രിതത്തിന്റെ നിറത്തിൽ യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാകില്ല. എന്നാൽ മായം കലർന്ന നെയ്യാണെങ്കിൽ ഇതിലെ ആസിഡ് അടങ്ങിയ ഭാഗം കടും ചുവപ്പോ പിങ്കോ നിറത്തിലേക്ക് മാറുന്നതായി കാണാൻ സാധിക്കും. പഞ്ചസാരയിലെ തന്മാത്രകളെ ഹൈഡ്രോക്ലോറിക് ആസിഡ് വിഘടിപ്പിക്കുകയും ഇത് മായമായി ചേർക്കുന്ന വനസ്പതിയിലോ എള്ളെണ്ണയിലോ അടങ്ങിയിട്ടുള്ള ഫിനോളുമായി പ്രവർത്തിക്കുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ ചുവപ്പോ പിങ്കോ നിറം ഉണ്ടാകുന്നത്. ഈ ഒരു ലളിതമായ പരിശോധനയിലൂടെ നാം കഴിക്കുന്ന നെയ് ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്താനും വ്യാജനെ തിരിച്ചറിയാനും സാധിക്കും. ഇനി എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഒരു ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കുന്നത് എന്നല്ലേ. വിപണിയിൽ നിന്ന് വാങ്ങുന്ന നെയ്യിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന ആശങ്ക ഉണ്ടെങ്കിൽ തികച്ചും ശുദ്ധവും ഗുണമേന്മയുള്ളതുമായ നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. കുറഞ്ഞ സമയത്തിനുള്ളിൽ മികച്ച സുഗന്ധത്തോടും മണത്തോടും കൂടി നെയ്യ് കാച്ചിയെടുക്കാൻ 2 ലളിതമായ മാർഗങ്ങളുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന അൺസാൾട്ടഡ് ബട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ദിവസവും പാലിൽ നിന്ന് മാറ്റിവെക്കുന്ന പാൽപ്പാട് ഉപയോഗിച്ചോ ഇത് ചെയ്തെടുക്കാം. ഏറ്റവും എളുപ്പത്തിൽ നെയ്യ് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന വെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി ഒരു കനമുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെണ്ണ അതിലേക്ക് ഇടുക. തീ ഇടത്തരം ക്രമീകരണത്തിൽ വെച്ച് വെണ്ണ പൂർണ്ണമായും ഉരുകാൻ അനുവദിക്കണം. വെണ്ണ ഉരുകി തിളച്ചു തുടങ്ങുമ്പോൾ മുകൾ ഭാഗത്ത് വെളുത്ത നിറത്തിൽ പതഞ്ഞു വരുന്നത് കാണാം. ഈ സമയത്ത് അടിയിൽ പിടിക്കാതിരിക്കാൻ നന്നായി ഇളക്കി കൊടുക്കണം. തിളച്ചു മറിയുന്ന ഘട്ടത്തിൽ പതയെല്ലാം മാറി മിശ്രിതം സുതാര്യമായി വരികയും അടിയിൽ തവിട്ടു നിറത്തിലുള്ള തരികൾ അടിഞ്ഞു കൂടുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ നെയ്ക്ക് നല്ല സുവർണ നിറവും അസൽ മണവും കൈവരും. ഉടനടി തീ അണച്ച ശേഷം ഇതിലേക്ക് 1-2 കറിവേപ്പിലയോ അല്ലെങ്കിൽ ഒരല്പം ഉപ്പുവെള്ളം തളിക്കുകയോ ചെയ്താൽ നെയ്ക്ക് കൂടുതൽ മണവും തരിതരിപ്പായ ഘടനയും ലഭിക്കും. നെയ് ചൂടാറിയ ശേഷം അരിച്ചെടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇനി കൂടുതൽ കാലം കേടുവരാതെ സൂക്ഷിക്കാനായിട്ട് തയ്യാറാക്കിയ നെയ് പൂർണ്ണമായും ചൂടാറിയ ശേഷം മാത്രം വായു കടക്കാത്ത കണ്ണാടി പാത്രങ്ങളിലോ സ്റ്റീൽ പാത്രങ്ങളിലോ അരിച്ച് ഒഴിച്ചു സൂക്ഷിക്കുക. ഈർപ്പത്തിന്റെ സാന്നിധ്യമാണ് നെയ് പെട്ടെന്ന് കേടായി പോകാൻ പ്രധാന കാരണം. അതിനാൽ നെയ് എടുക്കാൻ എപ്പോഴും ഈർപ്പമില്ലാത്ത ഉണങ്ങിയ സ്പൂൺ മാത്രം ഉപയോഗിക്കുക. ശരിയായ രീതിയിൽ സൂക്ഷിച്ചാൽ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ മാസങ്ങളോളം ഈ നെയ് കേടാവാതെയും അതിന്റെ മണം നഷ്ടപ്പെടാതെയും ഇരിക്കും. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
0: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: Take a break.
1: Once again, we are back on Take a Break with me, RJ Sultana, on Ashraya FM 19 Adinopom, Natarkopom. Tire Katu or Nokanam Gato Karamitri air in the villa, Kodikalan, Indeki Polanashta, Nalairti Anjur Kodi Angato. Nirtikal Odan the Wahanangalodi, Tire Kalili Katinde Koro Mulam. Rajitin a Prativarsham, Nalairti Anjur Kodi Lere Rupiude, Indan Nashtam Undagana Dai Padanaparananda, Automotive Tire Manufacturers Association Day. Sangi the വിഭാഗമായ ഇന്ത്യൻ ടയർ ടെക്നിക്കൽ അഡ്വൈസറി കമ്മിറ്റി നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. വാഹന നിർമ്മാതാക്കൾ നിർദ്ദേശിക്കുന്നതിലും കുറഞ്ഞ അളവിൽ ടയറുകളിൽ വായുമർദ്ദം നിറയ്ക്കുന്നതാണ് ഈ വൻ നഷ്ടത്തിന് പ്രധാന കാരണമെന്ന് പഠനം വ്യക്തമാക്കുന്നുണ്ട്. ശരിയായ ടയർ പ്രഷർ വാഹനങ്ങളിൽ നിലനിർത്തുക എന്നത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണ്. രാജ്യത്തിന്റെ ഇന്ധന നഷ്ടം കുറയ്ക്കുന്നതിനും വ്യക്തിഗത വാഹന ചെലവ് നിയന്ത്രിക്കുന്നതിനും ടയറിന്റെ ആയുസ് വർദ്ധിപ്പിക്കുവാനും വാഹനത്തിന്റെ കാര്യക്ഷമത, സേഫ്റ്റി എന്നിവ വർദ്ധിപ്പിക്കുവാനും ഓരോ വാഹന ഉടമയ്ക്കും ശീലിക്കാവുന്ന ഒരു നല്ല ശീലമാണ് ടയർ പ്രഷർ കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്നത്. ഇനി ടയർ പ്രഷറിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, വാഹനത്തിന്റെ മുഴുവൻ ഭാരവും താങ്ങി നിർത്തുന്നത് റോഡിൽ മുട്ടി നിൽക്കുന്ന ടയറിന്റെ വളരെ ചെറിയൊരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കാറ്റ് കുറയുമ്പോഴും കൂടുമ്പോഴും ഈ സമ്പർക്കത്തിൽ വ്യത്യാസം വരികയും ഇത് വാഹനത്തിന്റെ നിയന്ത്രണത്തെ ബാധിക്കുകയും ചെയ്യുന്നു. ടയറിൽ കാറ്റ് കുറയുമ്പോൾ റോഡുമായുള്ള കർശനം വർദ്ധിക്കുകയാണ്. ഇത് മറികടന്ന് വാഹനം മുന്നോട്ട് ചലിപ്പിക്കാൻ എഞ്ചിന് കൂടുതൽ കരുത്ത് ഉപയോഗിക്കേണ്ടി വരുന്നു. അതിനാൽ കൂടുതൽ ഇന്ധനം കത്തുകയും മൈലേജ് കുറയുകയും ചെയ്യും. അതേസമയം ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ മോട്ടർ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുകയും അതിനാൽ റേഞ്ച് കുറയുകയും ചെയ്യും. അശാസ്ത്രീയമായ ടയർ പ്രഷർ കൊണ്ട് ടയറുകൾ വ്യത്യസ്തമായ രീതിയിൽ തേഞ്ഞു തീരുന്നു. കാറ്റ് കുറവാണെങ്കിൽ ടയറിന്റെ വശങ്ങളും, കാറ്റ് കൂടുതലാണെങ്കിൽ ടയറിന്റെ മധ്യഭാഗവും വേഗത്തിൽ തേയും. ഇത് ടയറിന്റെ ആയുസ് പകുതിയോളം കുറയ്ക്കുകയാണ്. കൃത്യമായ കാറ്റല്ലാതെ ടയറുകൾ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് നിയന്ത്രണത്തെയും ബ്രേക്കിംഗ് ദൂരത്തെയും ദോഷകരമായി ബാധിക്കും. വാഹനം നിൽക്കാൻ കൂടുതൽ സമയമെടുക്കാനും വഴുതി മാറാനും ഇത് കാരണമാകുന്നുണ്ട്. കൂടാതെ ഉയർന്ന വേഗത്തിൽ ഓടുമ്പോൾ ടയർ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയും വായുമർദ്ദം കുറയുമ്പോൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാഹന നിർമ്മാതാക്കൾ ഓരോ വാഹനത്തിനും കൃത്യമായ ടയർ പ്രഷർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി എപ്പോൾ എങ്ങനെ ടയർ പ്രഷർ പരിശോധിക്കണം എന്നല്ലേ, മാസത്തിൽ ഒരിക്കലെങ്കിലും ടയറിന്റെ പ്രഷർ പരിശോധിക്കുന്നത് പതിവാക്കണം. കൂടാതെ ദീർഘദൂര യാത്രകൾക്ക് മുൻപും വാഹനത്തിൽ കൂടുതൽ ഭാരം കയറ്റുന്നതിനു മുൻപും കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രഷർ പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ടയർ തണുത്തിരിക്കുമ്പോൾ പ്രഷർ പരിശോധിക്കുന്നതാണ് എപ്പോഴും നല്ലത്. വാഹനം കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും നിർത്തിയിട്ടതിനു ശേഷമോ അല്ലെങ്കിൽ മിതമായ വേഗത്തിൽ 1 മുതൽ 2 മണിക്കൂറിൽ താഴെ മാത്രം ഓടിച്ച ശേഷമോ ടയർ പ്രഷർ പരിശോധിക്കാം. മണിക്കൂറുകൾ, കിലോമീറ്ററുകൾ തുടർച്ചയായി ഓടി വന്ന വാഹനങ്ങളിൽ ടയറിനുള്ളിലെ വായു ചൂടാവുകയും മർദ്ദം സ്വാഭാവികമായി ഉയരുകയും ചെയ്യും. അതിനാൽ അത്തരം സമയങ്ങളിൽ പരിശോധിച്ചാൽ കൃത്യമായ അളവ് ലഭിക്കില്ല. ഇനി എത്ര PSI വേണമെന്നല്ലേ, ഒരു വഴിക്ക് പോകുന്നത് അല്ലേ, അല്ലെങ്കിൽ ഓസിന് കിട്ടുന്നതല്ലേ എന്ന ധാരണയിൽ ടയറുകളിൽ കാറ്റ് നിറയ്ക്കരുത്. ടയറുകളിൽ എത്ര അളവിൽ പ്രഷർ വേണമെന്നത് വാഹനത്തിന്റെ ഭാരത്തിനും മോഡലിനും അനുസരിച്ച് വ്യത്യാസപ്പെടും. ഈ വായുമർദ്ദം അളക്കുന്ന യൂണിറ്റാണ് PSI അഥവാ പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്. നിങ്ങളുടെ വാഹനത്തിന് ആവശ്യമായ ശരിയായ ടയർ പ്രഷർ അറിയാൻ ഡ്രൈവർ ഡോറിന്റെ വശങ്ങളിലുള്ള സ്റ്റിക്കർ അല്ലെങ്കിൽ വാഹനത്തിന്റെ ഓണേഴ്സ് മാനുവൽ എന്നിവ പരിശോധിക്കുക. അത് പ്രകാരം മാത്രം കാറ്റ് നിറയ്ക്കാൻ ആവശ്യപ്പെടുക അല്ലെങ്കിൽ സ്വയം നിറയ്ക്കുക. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ടയറിലെ വായുമർദ്ദം പരിശോധിക്കുന്നത് കേവലം ഒരു വാഹന പരിചരണം മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ പോക്കറ്റും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ഒപ്പം റോഡ് സുരക്ഷയും കാക്കുന്ന ഒരു പ്രധാന ഉത്തരവാദിത്തം കൂടിയാണ്. മാസത്തിലൊരിക്കൽ വാഹനത്തിന്റെ ടയർ പ്രഷർ കൃത്യമായി പരിശോധിക്കാൻ മാറ്റിവെക്കുന്ന ഏതാനും മിനിറ്റുകൾ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാകും. ഇന്ന് തന്നെ ഡ്രൈവർ ഡോറിലെ സ്റ്റിക്കറോ മാനുവലോ നോക്കി നിങ്ങളുടെ വാഹനത്തിന് ആവശ്യമായ കൃത്യമായ PSI മനസ്സിലാക്കുക. സുരക്ഷിതവും ലാഭകരവുമായ ഒരു യാത്രയും ഉറപ്പാക്കുക. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. So keep on listening to Ashraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കൂലമതിൽ ഉള്ളപ്പോൾ
2: ജെ എം ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് കോൺടാക്ട് 9447717171.
3: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: ടേക്ക് എ ബ്രേക്ക്.
1: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജെ സുൽത്താന ഓൺ ആശ്രയ FM 90.9 നാട്ടാർക്കൊപ്പം. മങ്ങിയ ചിത്രങ്ങളെ ഈസിയായി ഇനി അൺബ്ലർ ആകാം. എങ്ങനെയാണെന്നല്ലേ കേൾക്കാം. കൈവിറച്ചത് കൊണ്ടോ വേഗതയിൽ ചലിക്കുന്ന ഒബ്ജക്റ്റുകൾ പകർത്തിയത് കൊണ്ടോ ചിത്രങ്ങൾ മങ്ങിപ്പോകുന്നത് സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫിയിൽ സാധാരണയാണ്. എന്നാൽ അത്തരം ചിത്രങ്ങൾ ഇനി കളയേണ്ടതില്ല. ഗൂഗിൾ ഫോട്ടോസിലെ ഫോട്ടോ അൺബ്ലർ ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങളുടെ പഴയതോ പുതിയതോ ആയ മങ്ങിയ ചിത്രങ്ങൾ എങ്ങനെ ഗൂഗിൾ ഫോട്ടോസ് വഴി ശരിയാക്കിയെടുക്കാമെന്ന് നോക്കാം. എന്താണ് ഫോട്ടോ അൺബ്ലർ? ഗൂഗിൾ ഫോട്ടോസ് ആപ്പിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ടൂൾ ആണിത്. ഇത് ചിത്രത്തിലെ മങ്ങലുകൾ കൃത്യമായി തിരിച്ചറിയുകയും ഫോട്ടോയുടെ സ്വാഭാവികത നഷ്ടപ്പെടുത്താതെ തന്നെ ഇതിനെ കൂടുതൽ വ്യക്തവും ഷാർപ്പും ആക്കി മാറ്റുകയും ചെയ്യുന്നു. ആൻഡ്രോയിഡ്, iOS എന്നീ ഫോണുകളിൽ ഈ ഫീച്ചർ ലഭ്യമാണ്. ഇനി ഫോട്ടോ അൺബ്ലർ എങ്ങനെ ഉപയോഗിക്കാം എന്നല്ലേ. നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ഫോട്ടോസ് ആപ്പ് ഓപ്പൺ ചെയ്ത് വ്യക്തത വരുത്തേണ്ട മങ്ങിയ ചിത്രം തിരഞ്ഞെടുക്കുക. ചിത്രം തുറന്ന ശേഷം താഴെ കാണുന്ന എഡിറ്റ് ബട്ടണിൽ ടാപ്പ് ചെയ്യുക. എഡിറ്റിംഗ് ഓപ്ഷനുകളിൽ നിന്ന് ടൂൾസ് അല്ലെങ്കിൽ ആക്ഷൻസ് എന്ന വിഭാഗത്തിലേക്ക് പോയി അൺബ്ലർ എന്നത് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഗൂഗിൾ ഫോട്ടോസ് സ്വയം ആ ചിത്രം ക്ലിയർ ചെയ്യാൻ തുടങ്ങും. ചിത്രത്തിന്റെ ഷാർപ്നെസ് കൂട്ടാനോ കുറയ്ക്കാനോ താഴെ കാണുന്ന സ്ലൈഡർ വലത്തോട്ട് നീക്കി ക്രമീകരിക്കാവുന്നതാണ്. മാറ്റങ്ങളിൽ തൃപ്തനാണെങ്കിൽ താഴെയുള്ള ഡൺ ക്ലിക്ക് ചെയ്ത ശേഷം സേവ് ആസ് കോപ്പി എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇത് യഥാർത്ഥ ഫോട്ടോ നഷ്ടപ്പെടാതെ പുതിയൊരു ക്ലിയർ കോപ്പി ഫോണിൽ സേവ് ചെയ്യാൻ സഹായിക്കും. ഗൂഗിൾ പിക്സൽ ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് ഈ ഫീച്ചർ പരിധിയില്ലാതെ ഉപയോഗിക്കാം. മറ്റ് ആൻഡ്രോയിഡ് ഐഫോൺ ഉപയോക്താക്കൾക്ക് പ്രതിമാസം നിശ്ചിത എണ്ണം സൗജന്യമായി എഡിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് കെയർ ബ്രേക്കിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ സുൽത്താന ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മറ്റു സംസ്ഥാനങ്ങളും കണ്ടുപഠിക്കണം, യാത്രികരെ ആകർഷിക്കാൻ കർണാടകയുടെ വെറൈറ്റി ഐഡിയ എന്താണെന്നല്ലേ കേൾക്കാം. കർണാടകയിൽ ഇപ്പോൾ തരംഗമായിരിക്കുന്നത് ഇന്ത്യ പോസ്റ്റിന്റെ ഒരു പാസ്പോർട്ട് ആണ്. കർണാടക ഫിലേറ്ററി പാസ്പോർട്ട് വിസയോ എമിഗ്രേഷൻ പരിശോധനയോ രാജ്യാന്തര യാത്രയോ ആയി. ഈ പാസ്പോർട്ടിന് യാതൊരു ബന്ധവുമില്ല. ഓരോ പോസ്റ്റൽ സ്റ്റാമ്പുകളിലൂടെയും കർണാടകയെ തൊട്ടറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാൻ അവസരമൊരുക്കുന്നതാണ് ഈ പാസ്പോർട്ട്. ഓരോ യാത്രയുടെയും ഓർമ്മകൾ ഒളിപ്പിച്ച താളുകളാണ് ഈ പാസ്പോർട്ടിന്റെ അപൂർവതയാകുന്നത്. സ്റ്റാമ്പ് ശേഖരണവും വിനോദസഞ്ചാരവും ചേർത്താണ് ഇന്ത്യ പോസ്റ്റ് കർണാടക ഫിലേറ്ററി പാസ്പോർട്ട് പുറത്തിറക്കിയത്. ഇന്ന് നീല നിറത്തിലുള്ള ഈ പാസ്പോർട്ട് കർണാടകയിൽ വൻ തരംഗമാണ്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വിപണിയിലെത്തിയ കർണാടക ഫിലേറ്ററി പാസ്പോർട്ടിന്റെ പുതിയ പതിപ്പുകൾ മണിക്കൂറുകൾ കാത്തുനിന്നാണ് പലരും സ്വന്തമാക്കിയത്. പുതിയ കർണാടക പാസ്പോർട്ട് സ്വന്തമാക്കാൻ കബ്ബൺ പാർക്കിന് സമീപത്തെ ബംഗളൂരു ജനറൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പുലർച്ചെ 5:30 മുതൽ തന്നെ ആളുകളുടെ നീണ്ട നിരയുണ്ടായിരുന്നു. രാവിലെ 10 മണിക്കാണ് വിൽപ്പന ആരംഭിച്ചത്. ബംഗളൂരു, മൈസൂരു, മംഗളൂരു എന്നിവിടങ്ങളിലായി 1500 കോപ്പികളാണ് വിതരണത്തിനെത്തിച്ചത്. ഇതിൽ 1000 കോപ്പികളും ബംഗളൂരുവിനാണ് അനുവദിച്ചിരിക്കുന്നത്. ഒരു പാസ്പോർട്ടിന് 600 രൂപയാണ് നിശ്ചയിച്ചിരുന്നത്. 2 ദിവസത്തെ വിൽപ്പനയ്ക്കാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും 6 ദിവസം തന്നെ വിറ്റ് തീരുകയായിരുന്നു. ഇനി എന്താണ് ഈ ഫിലേറ്ററി പാസ്പോർട്ട് എന്നല്ലേ. 2024 അവസാനത്തോടെയാണ് കർണാടക പോസ്റ്റൽ സർക്കിൾ ഈ വേറിട്ട സംരംഭം ആരംഭിക്കുന്നത്. യാത്രകളെ പുതിയൊരു രീതിയിൽ അടയാളപ്പെടുത്താൻ സഞ്ചാരികളെ സഹായിക്കുന്നതാണ് ഫിലേറ്ററി പാസ്പോർട്ട്. സാധാരണ പാസ്പോർട്ടിന്റെ മാതൃകയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിൽ എമിഗ്രേഷൻ സീലുകൾക്ക് പകരം പെർമനന്റ് പിക്ടോറിയൽ ക്യാൻസലേഷനുകൾ അഥവാ പോസ്റ്റൽ മുദ്രകളാണ് പതിപ്പിക്കുക. കർണാടകയിലെ പ്രസിദ്ധമായ പൈതൃക സംരക്ഷണ കേന്ദ്രങ്ങൾ, സ്മാരകങ്ങൾ, മ്യൂസിയങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് സമീപത്തെ പോസ്റ്റ് ഓഫീസുകളിൽ നിന്നാണ് ഈ പ്രത്യേക പോസ്റ്റൽ മുദ്രകൾ ലഭിക്കുക. പാസ്പോർട്ടിലെ ഓരോ പേജിലും ഓരോ വിനോദസഞ്ചാര കേന്ദ്രത്തെക്കുറിച്ചും ചെറു വിവരണം നൽകിയിട്ടുണ്ട്. സഞ്ചാരികൾക്ക് ഓരോ കേന്ദ്രവും സന്ദർശിച്ച ശേഷം തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിലെത്തി അതത് സ്ഥലത്തെ ഔദ്യോഗിക പോസ്റ്റൽ സീൽ പാസ്പോർട്ടിൽ പതിപ്പിക്കാം. യാത്രകൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് യാത്രകളുടെ ഓർമ്മ പതിപ്പായി ഈ പുസ്തകം മാറുകയും ചെയ്യുമെന്നതാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. ഇതിന്റെ ജനപ്രീതിയാണ് ആളുകളെ ഇത്രയും അമ്പരിപ്പിച്ചത്. അവതരിപ്പിച്ച തപാൽ വകുപ്പിനെ പോലും അമ്പരിപ്പിക്കുന്നതായിരുന്നു കർണാടക ഫിലേറ്ററി പാസ്പോർട്ടിന്റെ വിജയം. സ്റ്റാമ്പ് ശേഖരിക്കുന്നവർ മാത്രമല്ല, യാത്രകളെ സ്നേഹിക്കുന്നവരും ഈ പാസ്പോർട്ടിനായി വലിയ തോതിൽ രംഗത്തു വന്നു. ഇന്ന് സഞ്ചാരികളും ബൈക്ക് റൈഡർമാരും വിദ്യാർത്ഥികളും കണ്ടന്റ് ക്രിയേറ്റർമാരുമെല്ലാം കർണാടക പാസ്പോർട്ടിനായി മുന്നിലുണ്ട്. യാത്രകളെ കുറിച്ചുള്ള ഓർമ്മകൾ വെറും ഇൻസ്റ്റഗ്രാം റീലുകളിലും മൊബൈൽ ക്യാമറ ഫോട്ടോകളിലും ഒതുങ്ങിപ്പോകുന്ന കാലത്ത് വ്യത്യസ്തമായ അനുഭവമാണ് ഈ പാസ്പോർട്ട് നൽകുന്നത്. ഇതിന്റെ ഓരോ താളിലെയും സീലുകൾക്ക് ഓരോ കഥകൾ പറയാനുണ്ടാവും. വൻകിട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കപ്പുറം ഗ്രാമീണ പോസ്റ്റ് ഓഫീസുകളിലേക്കും പ്രാദേശിക മ്യൂസിയങ്ങളിലേക്കും പൈതൃക സ്മാരകങ്ങളിലേക്കുമെല്ലാം എത്താൻ ഇത് സഞ്ചാരികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തിരക്കേറിയ ഡിജിറ്റൽ യുഗത്തിൽ നിന്നും മാറിയുള്ള ജീവിത രീതികളോടുള്ള പുതുതലമുറയുടെ ആകർഷണവും ഇതിന്റെ മറ്റൊരു കാരണമാണ്. ഫിലിം ക്യാമറകൾ, വിനൈൽ റെക്കോർഡുകൾ, കൈയെഴുത്ത് കത്തുകൾ എന്നിവയെല്ലാം വീണ്ടും തരംഗമാവുന്ന പുതിയ കാലത്ത് തികച്ചും വ്യക്തിപരമായൊരു ട്രാവൽ ഡയറി എന്ന അപൂർവതയാണ് കർണാടക ഫിലേറ്ററി പാസ്പോർട്ട് സഞ്ചാരികൾക്ക് പകർന്നു നൽകുന്നത്. അപ്പൊ എന്നാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Take a break.
1: Once again, we are back on Take a Break with me, RJ Sultana, on Astrea FM 90. Nadinoppam, Nattarkoppam. ചപ്പാത്തി എത്ര നേരം കഴിഞ്ഞാലും സോഫ്റ്റ് ആയിരിക്കണം എങ്കിൽ ചില ട്രിക്കുകൾ മാത്രം ഫോളോ ചെയ്താൽ മതി. വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞാലും മൃദുവായും രുചികരമായും ഇരിക്കുന്ന ചപ്പാത്തിയാണ്. എന്നാൽ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആദ്യം തന്നെ ഗോതമ്പ് മാവ് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് കുഴയ്ക്കുക. ചൂടുവെള്ളം മാവിലെ ഗ്ലൂട്ടൻ നന്നായി വികസിക്കാൻ സഹായിക്കുന്നതിനാൽ ചപ്പാത്തി കൂടുതൽ മൃദുവാകും. വെള്ളം ഒരുമിച്ച് ഒഴിക്കാതെ കുറേശ്ശിയായി ചേർത്ത് ാണ് ഏറ്റവും നല്ലത്. മാവ് കുഴച്ചു കഴിഞ്ഞാൽ അത് നന്നായി അമർത്തിയും മടക്കിയും കുറഞ്ഞത് 8 മുതൽ 10 മിനിറ്റ് വരെ കൈകൊണ്ട് നന്നായി കുഴിക്കണം. കുഴച്ച മാവ് കയ്യിൽ തൊടുമ്പോൾ മിനുസമുള്ളതും മൃദുവായതുമായിരിക്കണം. വളരെ കട്ടിയുള്ളതോ ഒട്ടിപ്പിടിക്കുന്നതോ ആകരുത്. അടുത്ത പ്രധാന ഘട്ടം മാവ് വിശ്രമിപ്പിക്കുന്നതാണ്. കുഴച്ച മാവ് ഒരു നനഞ്ഞ തുണിയോ അടപ്പുള്ള പാത്രമോ ഉപയോഗിച്ച് മൂടി കുറഞ്ഞത് 20 മുതൽ 30 മിനിറ്റ് വെച്ചാൽ മാവ് കൂടുതൽ ഇലാസ്റ്റിക് ആകുകയും ചപ്പാത്തി നന്നായി പൊങ്ങുകയും ചെയ്യും. പരത്തുമ്പോൾ ആവശ്യത്തിന് മാത്രം പൊടി വിതറുക. അധിക മാവ് വിതറിയാൽ ചപ്പാത്തി വരണ്ടു പോകാൻ സാധ്യതയുണ്ട്. ഒരേ കട്ടിയിലാണ് പരത്തേണ്ടത്. വളരെ നേർത്തതോ കട്ടിയുള്ളതോ ആക്കാതിരിക്കുക. അതുപോലെ തന്നെ ചൂടായ തവയിലാണ് ചപ്പാത്തി ചുട്ടെടുക്കേണ്ടത്. തീ വളരെ കുറവോ വളരെ കൂടുതലോ ആകരുത്. ഓരോ വശവും ആവശ്യത്തിന് മാത്രം ചുട്ട് ഉടൻ മറിച്ചിടുക. അധിക നേരം ചുട്ടാൽ ചപ്പാത്തി കട്ടിയാകുകയും ഈർപ്പം നഷ്ടപ്പെടുകയും ചെയ്യും. സാധിക്കുമെങ്കിൽ നേരിട്ട് തീയിൽ ഒന്ന് പൊങ്ങിച്ചെടുക്കുന്നതും കൂടുതൽ മൃദുത്വം നൽകും. ചുട്ടെടുത്ത ഉടൻ തന്നെ ചപ്പാത്തികൾ ഒരു കാസ്ട്രോകളിലോ മൂടിയുള്ള ഹോട്ട് ബോക്സിലോ സൂക്ഷിക്കുക. ആവശ്യമെങ്കിൽ ഒരു വൃത്തിയുള്ള കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ ശേഷം കാസ്ട്രോളിൽ വയ്ക്കാം. ഇതുവഴി ചൂടും ഈർപ്പവും നിലനിർത്താൻ കഴിയുന്നതിനാൽ മണിക്കൂറുകൾ കഴിഞ്ഞാലും ചപ്പാത്തി സോഫ്റ്റ് ആയിരിക്കും. കൂടുതൽ മൃദുത്വം ലഭിക്കാൻ ചിലർ മാവ് കുഴയ്ക്കുമ്പോൾ 1 ടീസ്പൂൺ എണ്ണയോ നെയ്യോ ചേർക്കാറുണ്ട്. അതുപോലെ പാലോ പാലും വെള്ളവും ചേർന്ന മിശ്രിതമോ ഉപയോഗിച്ചും മാവ് കുഴയ്ക്കാം. ഇത് ചപ്പാത്തിയുടെ ടെക്സ്ചർ കൂടുതൽ സോഫ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ സുൽത്താന ഓൺ ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പഞ്ചസാരയും പുളിയും ഇപ്പോഴും പ്ലാസ്റ്റിക് പാത്രത്തിലാണോ സൂക്ഷിക്കുന്നത് എങ്കിൽ ഇക്കാര്യം നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഏതാണെന്നല്ലേ കേൾക്കാം. അടുക്കളയിൽ പഞ്ചസാര, ഉപ്പ്, മുളക് പൊടി, പുളി തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ പ്ലാസ്റ്റിക് പാത്രങ്ങളിലാണ് പലരും സൂക്ഷിക്കുന്നത്. സൗകര്യപ്രദവും ഭാരം കുറഞ്ഞതുമായതിനാൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. എന്നാൽ എല്ലാ പ്ലാസ്റ്റിക് പാത്രങ്ങളും എല്ലാ ഭക്ഷണങ്ങൾക്കും ഒരുപോലെ സുരക്ഷിതമല്ലെന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പഞ്ചസാര വരണ്ട ഭക്ഷ്യവസ്തു ആയതിനാൽ നല്ല നിലവാരമുള്ള ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ സൂക്ഷിക്കുന്നത് പൊതുവെ സുരക്ഷിതമാണ്. എന്നാൽ പഴകിയതോ പൊട്ടലുകളുള്ളതോ ചൂട് ഏറ്റ് നിറം മാറിയതോ ആയ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇത്തരം പാത്രങ്ങളിൽ കാലക്രമേണ ചെറിയ അളവിൽ രാസഘടകങ്ങൾ ഭക്ഷണത്തിലേക്ക് കലരാനുള്ള സാധ്യത വർദ്ധിക്കും. പുളിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. എന്താണെന്ന് വെച്ചാൽ പുളിയിൽ സ്വാഭാവികമായി ആസിഡിറ്റി കൂടുതലാണ്. വളരെ കുറഞ്ഞ നിലവാരമുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ദീർഘകാലം പുളി സൂക്ഷിക്കുമ്പോൾ പ്രത്യേകിച്ച് ചൂടുള്ള സാഹചര്യങ്ങളിൽ പ്ലാസ്റ്റിക്കിലെ ചില രാസവസ്തുക്കൾ ഭക്ഷണത്തിലേക്ക് കലരാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് പതിവായി സംഭവിക്കണമെന്നില്ലെങ്കിലും അപകട സാധ്യത കുറയ്ക്കാൻ നല്ല ഗുണമേന്മയുള്ള പാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. അതുകൊണ്ട് തന്നെ പുളി പോലുള്ള അമ്ല ഗുണമുള്ള ഭക്ഷണങ്ങൾ സൂക്ഷിക്കുമ്പോൾ ഗ്ലാസ് ജാറുകൾ ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഗ്ലാസ് രാസപരമായി വളരെ സ്ഥിരതയുള്ള വസ്തുവാണ്. സാധാരണ ഉപയോഗ സാഹചര്യങ്ങളിൽ അത് ഭക്ഷണവുമായി പ്രതികരിക്കുകയോ രാസവസ്തുക്കൾ ഭക്ഷണത്തിലേക്ക് കലരുകയോ ചെയ്യുന്നില്ല. അതിനാൽ പുളി, അച്ചാർ, വിനാഗിരി എന്നിവ പോലുള്ള അമ്ല ഗുണമുള്ള ഭക്ഷണങ്ങൾ ഗ്ലാസ് പാത്രങ്ങളിൽ സൂക്ഷിക്കുന്നത് കൂടുതൽ സുരക്ഷിതമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളും മറ്റൊരു മികച്ച ഓപ്ഷനാണ് കേട്ടോ. ഇവയും ഭക്ഷണവുമായി രാസപ്രതികരണം നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് ദീർഘകാല സംഭരണത്തിന് ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലും പ്ലാസ്റ്റിക്കിനേക്കാൾ മികച്ച തിരഞ്ഞെടുപ്പാണ്. ദൈനംദിന ഉപയോഗത്തിൽ നല്ല നിലവാരമുള്ള ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നതിന് വ്യക്തമായ തെളിവുകളില്ല. എന്നിരുന്നാലും അമ്ല ഗുണമുള്ള ഭക്ഷണങ്ങൾ ദീർഘകാലം സൂക്ഷിക്കുമ്പോൾ ഗ്ലാസ് ജാറുകളോ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളോ ഉപയോഗിക്കുന്നത് കൂടുതൽ സുരക്ഷിതമായ ശീലമാണ്. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ലോകത്തിലെ ഏറ്റവും ചിലവേറിയ ഭക്ഷണം ഏതാണെന്ന് അറിയാമോ? ഒരു കിലോയ്ക്ക് ഏകദേശം 21 ലക്ഷമാണ് വരുന്നത്. സോ കേൾക്കാം ടേക്ക് എ ബ്രേക്കിലൂടെ. ഇന്ന് വിഭവങ്ങൾ കേവലം വിശപ്പകറ്റാനുള്ള ചേരുവകൾ മാത്രമല്ല, അവ ആഡംബരത്തിന്റെ പ്രതീകങ്ങളാണ്. ലക്ഷങ്ങൾ വില വരുന്ന ലോകത്തിലെ ഏറ്റവും സവിശേഷമായ ചില വിഭവങ്ങൾ ഇന്ന് വിപണിയിലുണ്ട്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പരിമിതമായ ലഭ്യത, കഠിനമായ വിളവെടുപ്പ് രീതികൾ, സമാനതകളില്ലാത്ത രുചി എന്നിവയാണ് ഈ ചേരുവകളെ പാചക ലോകത്തെ അമൂല്യ രത്നങ്ങൾ ആക്കി മാറ്റുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവയൊക്കെ ആസ്വദിക്കുക എന്നത് ഏതൊരു ഭക്ഷണ പ്രേമിയുടെയും സ്വപ്നമാണ്. കുങ്കുമപ്പൂവാണ് സുഗന്ധങ്ങളിലെ രാജാവ്. ലോകത്തിൽ കാണപ്പെടുന്ന ഏറ്റവും ചിലവേറിയ ഭക്ഷ്യ വസ്തുക്കളിൽ ഒന്നാണ് കുങ്കുമപ്പൂവ്. ക്രോക്കസ് സറ്റേവസ് എന്ന പൂക്കളുടെ ഉണങ്ങിയ ജനപടത്തിൽ നിന്നാണ് നമ്മുടെ കുങ്കുമം ഉത്ഭവിച്ചത്. ആയിരക്കണക്കിന് പൂക്കളിൽ നിന്ന് അതീവ ശ്രദ്ധയോടെ കൈകൊണ്ട് മാത്രമേ ഇത് ശേഖരിക്കാൻ സാധിക്കൂ എന്നത് തന്നെയാണ് ഇതിന്റെ വില വർദ്ധിപ്പിക്കുന്നത്. ആയുർവേദം മുതൽ പേർഷ്യൻ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ വരെ ഇതിന് വലിയ സ്ഥാനമുണ്ട്. മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോശങ്ങളെ സംരക്ഷിക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ചർമ്മത്തിന് തിളക്കവും നിറവും വർദ്ധിപ്പിക്കാൻ കുങ്കുമപ്പൂവ് ഉത്തമമാണ്. മറ്റൊന്നാണ് വൈറ്റ് ട്രഫിൾ അഥവാ വെളുത്ത വജ്രം. ഇറ്റലിയിൽ കൂടുതലായി കാണപ്പെടുന്ന വൈറ്റ് ട്രഫിളുകൾ ലോകത്തിലെ ഏറ്റവും അപൂർവമായ കോണുകളിൽ ഒന്നാണ്. ഇതിന്റെ വില £1 $4,000 വരെ വരാം. സാധാരണ കറുത്ത ട്രഫിളുകളിൽ നിന്ന് വ്യത്യസ്തമായി വെളുത്ത ട്രഫിളുകൾ കൃത്രിമമായി കൃഷി ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്ക്, ഹേസൽനട്ട് തുടങ്ങിയ പ്രത്യേക മരങ്ങളുടെ ചുവട്ടിൽ പ്രകൃതിദത്തമായി മാത്രമേ ഇവ വളരുകയുള്ളൂ. വെളുത്തുള്ളിയുടെ നേർത്ത സ്വാദോടുകൂടി ഒരു പ്രത്യേക രുചിയാണ് ഇതിനുള്ളത്. പാസ്ത, റിസോട്ടോ പോലെയുള്ള വിഭവങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റലിയിലെ പീഡ്മോണ്ട് മേഖലയിലും അതുപോലെ ക്രൊയേഷ്യ, സ്ലോവേനിയ എന്നിവിടങ്ങളിലും കാണപ്പെടുന്ന വൈറ്റ് ട്രഫിൾസ് ആൽബാ ട്രഫിൾസ് എന്നും അറിയപ്പെടുന്നു. ഇവ മരങ്ങളുടെ വേരുകളിലാണ് വളരുന്നത്. മരങ്ങളെ വെള്ളവും വളവും വലിച്ചെടുക്കാൻ അവ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പകരം മരങ്ങൾ അവയ്ക്ക് വേണ്ട ആഹാരം നൽകുന്നു. അടുത്തതാണ് ആൽമാസ് കാവിയാർ അഥവാ കടലിലെ സ്വർണം. സ്റ്റർജൻ മത്സ്യത്തിന്റെ മുട്ടയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ആഡംബര ഭക്ഷണമാണ് കാവിയാർ. ഇറാനിലെ അപൂർവ ഇനത്തിൽപ്പെട്ട ആൽബിനോ സ്റ്റർജൻ മത്സ്യങ്ങളിൽ നിന്നാണ് ആൽമാസ് കാവിയാർ എന്ന ഗോൾഡൻ കാവിയാർ ലഭിക്കുന്നത്. ഇതിന്റെ വില കേട്ടാൽ ആരും ഞെട്ടും. കിലോയ്ക്ക് ഏകദേശം 21 ലക്ഷത്തിലധികം രൂപയോളം വരും. ആഡംബര ഭക്ഷണമായാണ് പാചക വിദഗ്ധർ ഇതിനെ കണക്കാക്കുന്നത്. ഇളം സ്വർണ്ണ നിറം, വെണ്ണ പോലുള്ള ഘടന, അതീവ സ്വാദിഷ്ടമായ രുചി എന്നിവയാണ് ഇതിന്റെ സവിശേഷതകൾ. ഇതിന്റെ യഥാർത്ഥ രുചി നഷ്ടപ്പെടാതിരിക്കാൻ മദർ ഓഫ് പേൾ സ്പൂണുകൾ ഉപയോഗിച്ച് തണുപ്പിച്ചാണ് ഇത് വിളമ്പുന്നത്. മറ്റൊന്നാണ് മാറ്റ് സുദേക് കോൺ. ജാപ്പനീസ് പാചക രീതിയിൽ വളരെയധികം വിലമതിക്കപ്പെടുന്ന ഒന്നാണ് മാറ്റ് സുദേക് കോണുകൾ. പൈൻ കോൺ എന്നും ഇതറിയപ്പെടുന്നുണ്ട്. ജപ്പാൻ, കൊറിയ, ഭൂട്ടാൻ, ചൈന, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലെ പൈൻ മരങ്ങളുടെ ചുവട്ടിലാണ് ഇവ സാധാരണയായി കണ്ടുവരുന്നത്. പായസം, അരി വിഭവങ്ങൾ എന്നിങ്ങനെ വിവിധ വിഭവങ്ങളിൽ പച്ചയ്ക്കോ വേവിച്ചോ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ചുവന്ന പൈൻ മരങ്ങളുടെ വേരുകൾക്കിടയിലാണ് ഇവ വളരുന്നത്. ഇവ കൃഷി ചെയ്തെടുക്കാൻ സാധിക്കില്ല. പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയുടെ തകർച്ച കാരണം ഇവ അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കട്ടിയുള്ള ഘടനയും അതിശക്തമായ സുഗന്ധവുമാണ് ഇതിനുള്ളത്. എരിവും പൈൻ മരത്തിന്റെ സുഗന്ധവും കറുവപ്പട്ടയുടെ നേർത്ത മണവും ചേർന്ന ഒരു പ്രത്യേക രുചിയാണ് ഈ കോൺ സമ്മാനിക്കുന്നത്. US £1 ഏകദേശം $40 മുതൽ വിലയുള്ള ഈ കോണിന് ജപ്പാനിൽ £1 $1,000 വരെയാണ് ഈടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് നമുക്ക് ഇതോടുകൂടി വൈൻഡപ്പിലോട്ട് പോകേണ്ട സമയമായിരിക്കാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സ്വാരം എങ്ങും പോകരുത്. So keep on listening to Austria FM 99.9 Nattarkoppam, and it's me RJ Sultana signing off.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: രാത്രിയുടെ ഈ ഏകാന്തതയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ തന്നെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാറുണ്ട്. ഇന്നലെയുടെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുമ്പോൾ നാളെ എന്നൊരു ദിവസമുണ്ടെന്ന വലിയൊരു സത്യം നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ജീവൻ നിലനിർത്താൻ ശ്വാസം എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതീക്ഷ എന്ന വികാരവും. വസന്തം വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ ഇലക്കുഴയും കാലത്തെ മരങ്ങൾ പുഞ്ചിരിയോടെ നേരിടുന്നത്. അതുപോലെ നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങളെയും കണ്ണുനീരിനെയും മറികടക്കാൻ ഒരൽപ്പം പ്രതീക്ഷ മാത്രം മതി. ഇരുട്ട് എത്ര കടുത്തതാണെങ്കിലും നാളെ സൂര്യൻ ഉദിക്കുമെന്ന ആ ഒരു പ്രതീക്ഷയിലാണ് ഓരോ മനുഷ്യനും ഇന്ന് ഉറങ്ങാൻ കിടക്കുന്നത്. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് നമ്മെ ഓരോരുത്തരെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചിലപ്പോഴൊക്കെ തോറ്റുപോയെന്ന് കരുതി നമ്മൾ പിന്മാറാൻ തുടങ്ങുന്നതായിരിക്കും ആക്ച്വലി വിജയത്തിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നത്. ജീവിതം ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് നേരെ നീട്ടുമ്പോൾ ഉത്തരങ്ങൾക്കായുള്ള തിരച്ചിലിൽ നമ്മെ തളർത്താതെ നിർത്തുവാൻ ഈ പ്രതീക്ഷകൾക്ക് സാധിക്കും. ആഗ്രഹിച്ചതൊന്നും നടക്കാതെ വരുമ്പോൾ, ചുറ്റുമുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ നെഞ്ചിൽ ഒരു വലിയ ഭാരം തോന്നും. പക്ഷെ ആ ഭാരത്തേക്കാൾ വലുതായിരിക്കണം നമ്മളിൽ അവശേഷിക്കുന്ന പ്രതീക്ഷ. കാരണം ഓരോ വീഴ്ചയും നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെ എഴുന്നേറ്റ് നിൽക്കണം എന്നാണ്. പരാജയങ്ങൾ ഒരവസാനമല്ല, മറിച്ച് കൂടുതൽ കരുത്തോടെ തിരികെ വരാനുള്ള ഒരു തുടക്കം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്താൻ ആരെയും അനുവദിക്കാതിരിക്കുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്. നിശ

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയത്തിലും സൗഹൃദത്തിലും പ്രതീക്ഷകൾക്ക് വലിയൊരു സ്ഥാനമുണ്ട്. ഒരുപാട് സ്നേഹിച്ചവർ നമ്മളെ വിട്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് നമ്മൾ കരുതും. ഹൃദയം തകർന്നുള്ള ആയിരപ്പിൽ ഇനി സ്നേഹിക്കാൻ ആരുമില്ലെന്ന ചിന്ത നമ്മളെ വല്ലാതെ അലട്ടും. എന്നാൽ വരാനിരിക്കുന്ന കാലം നമുക്കായി കരുതി വച്ചിരിക്കുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് അവിടെ നമ്മളെ കാത്തുരക്ഷിക്കുന്നത്. നഷ്ടപ്പെട്ട സ്നേഹത്തെക്കാൾ മനോഹരമായ മറ്റൊന്ന് നമ്മളെ തേടിയെത്തുമെന്ന വിശ്വാസം. ശരിയായ വ്യക്തികൾ നമ്മളെ തേടി വരുമെന്നും അന്ന് നമ്മുടെ മുറിവുകളെല്ലാം ഉണങ്ങുമെന്നുള്ള ആ വലിയ പ്രതീക്ഷയുണ്ടല്ലോ, അതാണ് ലൈഫിലെ ഏറ്റവും മനോഹരമായ കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിന് വല്ലാത്തൊരു സുഖമുണ്ട്. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ സ്വപ്നങ്ങൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ആ സ്വപ്നങ്ങളിലേക്ക് നടന്നെത്താൻ നമ്മെ സഹായിക്കുന്നത് നമ്മളിലെ പ്രതീക്ഷകളാണ്. ചില സ്വപ്നങ്ങൾ വളരെ അകലെയാണെന്ന് നമുക്ക് തോന്നും, നടക്കില്ലെന്ന് മറ്റുള്ളവർ പറഞ്ഞേക്കാം. എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ ആ ചെറിയ ശബ്ദം നിന്നെ കൊണ്ട് സാധിക്കും എന്ന് മന്ത്രിക്കുന്ന ആ ശബ്ദമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. വലിയ കൊടുമുടികൾ കീഴടക്കിയവരാരും ഒരൊറ്റ ദിവസം കൊണ്ട് അവിടെ എത്തിയവരല്ല. ഓരോ ചുവടുവെപ്പിലും അവർക്ക് കൂട്ടായി ഉണ്ടായിരുന്നത് നാളെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന പ്രതീക്ഷയാണ്. അതിനാൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുക. ആ സ്വപ്നങ്ങൾ പൂവണിയുന്ന ആ നല്ല ദിവസത്തിന് പ്രതീക്ഷയോടെ കാത്തിരിക്കുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഒരു വാതിലടയുമ്പോൾ മറ്റനേകം വാതിലുകൾ നമുക്കായി തുറക്കപ്പെടുന്നുണ്ടെന്ന് പറയാറില്ലേ? അത് വെറുമൊരു വാക്കല്ല, ജീവിത സത്യമാണ്. നമ്മൾ പലപ്പോഴും ആ അടഞ്ഞ വാതിലിലേക്ക് തന്നെ നോക്കി സങ്കടപ്പെട്ടിരിക്കുന്നത് കൊണ്ടാവും തുറന്നിരിക്കുന്ന മറ്റു വാതിലുകൾ നമ്മൾ കാണാതെ പോകുന്നത്. ജീവിതം എപ്പോഴും നമുക്ക് രണ്ടാമതൊരു അവസരം നൽകാറുണ്ട്. അതിനെ നമ്മൾ നാളെ എന്ന് വിളിക്കുന്നു. ഇന്നത്തെ സങ്കടങ്ങളെല്ലാം ഈ രാത്രിയോടെ തീർന്നു പോകുമെന്നും നാളത്തെ പ്രഭാതം പുതിയൊരു സന്തോഷം കൊണ്ടുവരുമെന്നും പ്രതീക്ഷിക്കുക. കാരണം പ്രതീക്ഷകൾ ഉള്ളിടത്തോളം കാലം ഒരു മനുഷ്യനെയും തോൽപ്പിക്കാൻ ഈ ലോകത്തൊന്നിനും സാധിക്കില്ല. ആ ചെറിയ വിശ്വാസമാണ് പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ കൈപിടിച്ച് കരകയറ്റുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന പ്രതീക്ഷകൾ നമ്മൾ നമുക്ക് തന്നെ നൽകാറുണ്ടോ? മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ നമ്മൾ എത്രത്തോളം ശ്രമിക്കാറുണ്ടോ, അത്രത്തോളം തന്നെ നമ്മൾ നമ്മളെയും ആശ്വസിപ്പിക്കണം. സ്വയം സ്നേഹിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മളോട് തന്നെ നമുക്കൊരു പ്രതീക്ഷ വേണം. എന്നെക്കൊണ്ട് ഒന്നും കഴിയില്ല എന്ന ചിന്തയെ ഒന്ന് മാറ്റി നിർത്തി എന്നെ കൊണ്ട് പറ്റാത്തതായി ഒന്നുമില്ല എന്ന് സ്വയം വിശ്വസിക്കുക. നിങ്ങളുടെ വേദനകളും പോരാട്ടങ്ങളും മറ്റാരേക്കാൾ നന്നായി അറിയാവുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ പിന്തുണക്കാരൻ നിങ്ങൾ തന്നെയാകണം. സ്വയം നൽകുന്ന പ്രതീക്ഷയോളം കരുത്തുള്ള മറ്റൊന്നും ഈ ലോകത്തില്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരുപാട് സങ്കടങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നവരാവും ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒന്നോർക്ക്, ഈ ഇരുണ്ട രാത്രിക്ക് ശേഷം മനോഹരമായൊരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ണീരിനും കാത്തിരിപ്പിനും തീർച്ചയായും ഒരു മറുപടി ഉണ്ടാവും. പ്രതീക്ഷയുടെ ഒരു ചെറിയ തിരുനാളെങ്കിലും എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. ആ വെളിച്ചം മതി നിങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കാൻ. നാളെ പുതിയൊരു തുടക്കമാകട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കെല്ലാം ജീവൻ വെക്കട്ടെ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറേ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ.

പിഴികൾ കാശ്മീരം ഉതിരും നിൻ ചുടികൾ എന്നിൽ പൂക്കുമ്പോ ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി

കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനു തെച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി ക്കിടി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി